0: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ, സൂറത്തു മുജാദില മുതൽ സൂറത്തുൽ മുൽക്ക് കൂടിയ അധ്യായങ്ങൾ പാരായണം ചെയ്തത് അഷ്ഷേഖ് നബീൽ അർറിഫായി.
1: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ, വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
1: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 46 മുതൽ 73 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അലി ജബ്ബാർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ സൂറത്തു സോഫാത്ത് 83 മുതൽ സൂറത്തു സുമർ പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് അബ്ദുള്ള അൽ മത്രദാണ് നമുക്കൊപ്പം ചേരുന്നത്.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ സൂറത്തു സോഫാത്ത് 83 മുതൽ സൂറത്തു സുമർ പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുള്ള അൽ മത്രദാണ് നമുക്കൊപ്പം ചേർന്നത്.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഈസ് റേഡിയോയിൽ തുടർന്ന് നാം കാതോർക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്കൊപ്പം ക്ലാസ് എടുത്തുകൊണ്ട് കൂടെയുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ

ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, എല്ലാ ദിവസവും ഈ സമയത്ത് വിശുദ്ധ ഖുർആനിൻ്റെ കേൾവിക്കും പാരായണത്തിനും മനഃപ്പാഠത്തിനുമായി ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, സൂറത്തുൽ അഹ്സാബിലെ 28-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

فتعالينا فتعالينا فتعالينا فتعالينا.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷുകരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 61 മുതൽ 71 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ഇന്നത്തെ അൽ മുഅല്ലിമിലൂടെ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നു അശ്ശേഖ് ഖലീഫ അത്തുനേജി.

ജസാക്ക് അല്ലാഹു ഖൈറ, ബാരക്ക് അല്ലാഹു ഫീക്കും. അൽമുഅല്ലിം ഇവിടെ സമാപിക്കുകയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 61 മുതൽ 71 വരെയുള്ള വചനങ്ങൾ.

മാഷാഅല്ലാ, ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാത്തോർത്തത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ അൽ ഇംറാൻ 133 മുതൽ 145 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിന്റെ മലയാളത്തിലെ പ്രാമാണിക വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിനെ അടിസ്ഥാനമാക്കി സൂറത്തു ഹൂദിലെ 18 മുതൽ 24 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും ഇപ്പോൾ കേൾക്കാം.
1: വചനം 18. വമൻ ആർ അദ്ലമു, കൂടുതൽ വലിയ അക്രമി, മിമ്മൻ, ഒരുത്തനേക്കാൾ, ഇഫ്തറ, അവൻ കെട്ടിച്ചമച്ചു, അലല്ലാഹി, അല്ലാഹുവിന്റെ പേരിൽ, കദിബൻ, കളവ്. ഉലായിക്ക, അക്കൂട്ടർ, യുഅറദൂന, അവർ ഹാജരാക്കപ്പെടും, അല റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ. വയക്കൂലു, പറയും, അൽ അഷ്ഹാദു, സാക്ഷികൾ, ഹാഉലായി, ഇക്കൂട്ടർ, അല്ലദീന, യാതൊരുത്തരാണ്, കദബു, അവർ കളവ് പറഞ്ഞു, അല റബ്ബിഹിം, അവരുടെ റബ്ബിനെപ്പറ്റി. അല, അറിയുക, ലഅനത്തുല്ലാഹി, അല്ലാഹുവിന്റെ ശാപം, അലദ്ദാലിമീൻ, അക്രമികളുടെ മേൽ.

0: ربهم ألا لعنة الله على الظالمين.
1: ആരാണ് അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമച്ചവനേക്കാൾ അക്രമിയായുള്ളവൻ? അഥവാ ആരുമില്ല. അക്കൂട്ടർ തങ്ങളുടെ റബ്ബിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് അഥവാ ഹാജരാക്കപ്പെടുന്നതാണ്. സാക്ഷികൾ പറയുകയും ചെയ്യും, ഇക്കൂട്ടർ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം പറഞ്ഞവരാകുന്നു. അല്ല, അറിഞ്ഞേക്കുക, അള്ളാഹുവിന്റെ ശാപം അക്രമികളുടെ മേലുണ്ടാവട്ടെ.
0: വചനം 19. അല്ലദീന, യാതിരുത്തർ, യസുദ്ദൂന, അവർ തടയുന്നു, അൻ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, വയബുഗൂനഹ, അതിന് കാംക്ഷിക്കുകയും, ഐവജ, വക്രത, വഹും, അവരാകട്ടെ, ബിൽ ആഖിറത്തി, പരലോകത്തെ, ഹും, അവർ, കാഫിറൂൻ, അവർ നിഷേധിക്കുന്നു.

0: അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും അതിന് വക്രതയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ മേൽ അവരാകട്ടെ പരലോകത്തിൽ അവിശ്വസിച്ചവരുമാണവർ.
1: ഇഹത്തിൽ വെച്ച് അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മഹ്ഷർ മഹാസമ്മേളന സമയത്ത് അനുഭവപ്പെടാനിരിക്കുന്ന അപമാനവും വഷളത്വവും അള്ളാഹു മുൻകൂട്ടി അറിയിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ അവർ അവിടെ ഹാജരാക്കപ്പെടുമ്പോൾ അവരെ ചൂണ്ടിക്കൊണ്ട് അവർ മുമ്പ് ചെയ്തിരുന്ന അക്രമങ്ങളും അനീതികളും അവിടെ പരസ്യപ്പെടുത്തുകയും അവർ ശപിക്കപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് സ്വയം തെറ്റിപ്പോകുക, മറ്റുള്ളവരെ തെറ്റിപ്പിക്കുക, സത്യസനാതന മാർഗത്തെ വക്രവും കൊള്ളരുതാത്തതുമായി ചിത്രീകരിക്കുക മുതലായ കൃത്യങ്ങളായിരുന്നുവല്ലോ അവർ ചെയ്തിരുന്നത്. അതെല്ലാം അവിടെ വെച്ച് അവരെപ്പറ്റി പരസ്യപ്പെടുത്തപ്പെടും. അള്ളാഹുവിന് സമന്മാരോ മക്കളോ ഉണ്ടെന്ന വാദം, അവന്റെ അടുക്കൽ വല്ലവരും ശുപാർശ നടത്തി തങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന വാദം, പരലോക ജീവിതത്തെയും പ്രതിഫല നടപടികളെയും കുറിച്ചുള്ള നിഷേധം വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും മുഖേന വ്യക്തമായി അറിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ നിഷേധം, അവയെ കൽപ്പിച്ചു കൂട്ടി ദുർവ്യാഖ്യാനം ചെയ്യൽ, അതിയായവയെല്ലാം അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞുണ്ടാക്കൽ തന്നെ. സാക്ഷികൾ എന്ന് പറഞ്ഞതിൽ മലക്കുകൾ, പ്രവാചകന്മാർ, സജ്ജനങ്ങൾ എന്നിവരെല്ലാം ഉൾപ്പെടുമായിരിക്കും. സ്വന്തം അവയവങ്ങൾ പോലും പാപികൾക്കെതിരായി സാക്ഷി പറയുമെന്ന് 41-ാമത്തെ സൂറത്തിലെ 20-ാമത്തെ ആയത്ത്, 36-ാമത്തെ സൂറത്തിലെ 65-ാമത്തെ ആയത്ത് മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു അറിയിച്ചിട്ടുണ്ട് താനും. സൂറത്തുൽ മുഅ്മിനിൽ അള്ളാഹു പറയുന്നു, സാരം: ഐഹിക ജീവിതത്തിലും സാക്ഷികൾ നിലകൊള്ളുന്ന ദിവസത്തിലും നമ്മുടെ റസൂലുകളെയും വിശ്വസിച്ചവരെയും നിശ്ചയമായും നാം സഹായിക്കും. അതായത് അക്രമികൾക്ക് അവരുടെ ഒഴിവ് കഴിവ് ഉപകാരം ചെയ്യാത്ത ദിവസത്തിൽ അവർക്ക് ശാപമുണ്ടായിരിക്കും, അവർക്ക് കടുത്ത വാസസ്ഥലവും ഉണ്ടായിരിക്കും. സൂറത്ത് മുഅ്മിൻ 51-52. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അഹ്മദ്, ബുഖാരി, മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി മുതലായ പലരും ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരം ഇങ്ങനെയാകുന്നു: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു: സത്യവിശ്വാസിയെ അള്ളാഹു അടുത്തു വരുത്തി അവൻ്റെ കാവലിലാക്കുകയും മറ്റു മനുഷ്യരിൽ നിന്ന് അവരെ മറച്ചു നിർത്തുകയും അവൻ്റെ പാപങ്ങളെ അവനെ കൊണ്ട് ഏറ്റുപറയിക്കുകയും ചെയ്യും. അവനോട് അവൻ പറയും: ഇന്ന പാപം നിനക്കറിയാമോ? ഇന്ന പാപം നിനക്കറിയാമോ? അവൻ പറയും: റബ്ബേ, എനിക്കറിയാം. അങ്ങനെ അവൻ്റെ പാപങ്ങളെ അവനെ കൊണ്ട് സമ്മതിപ്പിക്കുകയും താൻ നാശത്തിൽ പതിച്ചു അഥവാ ശിക്ഷക്കർഹനായി എന്ന് അവന് മനസ്സിൽ തോന്നുകയും ചെയ്യുമ്പോൾ അള്ളാഹു പറയും: എന്നാൽ ഇഹത്തിൽ വെച്ച് നിനക്ക് ഞാൻ അവയെ മറ്റുള്ളവർ കാണാതെ മറച്ചുവെച്ച് തന്നു. ഇന്ന് നിനക്ക് ഞാൻ അവയെ പുറത്തു തരുന്നു. പിന്നീട് അവൻ്റെ നന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം അവന് നൽകപ്പെടും. അവിശ്വാസിയും കപടവിശ്വാസിയുമാകട്ടെ അവരെക്കുറിച്ച് സാക്ഷികൾ പറയും: ഇക്കൂട്ടർ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറഞ്ഞവരാണ്. അല്ല, അറിഞ്ഞേക്കുക, അള്ളാഹുവിൻ്റെ ശാപം അക്രമികളുടെ മേലുണ്ടാവട്ടെ. ഈ അക്രമികളെപ്പറ്റി അള്ളാഹു തുടർന്നു പറയുന്നു.
2: വചനം 20. ഉലായിക അക്കൂട്ടർ ലം യകൂനു, അവർ ആയിരുന്നിട്ടില്ല, മുഅജിസീന, അശക്തരാക്കുന്നവർ, ഫിൽ അർദി, ഭൂമിയിൽ, അമാകാന, ഉണ്ടായിരുന്നിട്ടുമില്ല, ലഹും, അവർക്ക്, മിന്ദൂനി, കൂടാതെ, അല്ലാഹി, അല്ലാഹുവിനെ, മിൻ ഔലിയാ, രക്ഷാകർത്താക്കളിൽ നിന്നും, യുദാഅഫു, ഇരട്ടിയാക്കപ്പെടും, ലഹും, അവർക്ക്, അൽ അദാബു, ശിക്ഷ, മാകാനു, അവരായിരുന്നില്ല, യസ്തതിഊന, അവർക്ക് കഴിയുക, അസ്സമഅ, കേൾക്കൽ, വമാകാനു, അവർ ആയിരുന്നുമില്ല, യുബ്സിറൂൻ, അവർ കണ്ടറിയുക.

0: ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ അശക്തരാക്കി തോൽപ്പിക്കുന്നവരായിരുന്നില്ല. അള്ളാഹുവിനെ കൂടാതെ അവർക്ക് യാതൊരു രക്ഷാകർത്താക്കളും ഉണ്ടായിരുന്നുമില്ല. അവർക്ക് ശിക്ഷ ഇരട്ടിയായി നൽകപ്പെടുന്നതാണ്. അവർക്ക് കേൾക്കുവാൻ സാധ്യമായിരുന്നില്ല, അവർ കണ്ടറിഞ്ഞിരുന്നുമില്ല.
1: വേണ്ടുന്നതൊന്നും കേട്ടുമനസ്സിലാക്കുവാനോ കണ്ടറിയുവാനോ കൂട്ടാക്കാത്ത നിലപാടാണവർ ഇഹത്തിൽ വെച്ച് കൈക്കൊണ്ടിരുന്നത്. അതാണവർക്ക് ഇത്രയും കടുത്ത അനുഭവം നേരിടുവാൻ കാരണം. വല്ല അഭയമോ സഹായമോ സമ്പാദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പിടിയിൽപ്പെടാതെ അവനെ തോൽപ്പിച്ചു രക്ഷപ്പെടുമാറുള്ള രക്ഷകർത്താക്കളും ഭൂമിയിൽ അവർക്കുണ്ടായിരുന്നത് കൊണ്ടൊന്നുമല്ല ഇഹലോകത്ത് വെച്ച് അള്ളാഹു അവരെ ശിക്ഷിക്കാതിരുന്നത്. ശിക്ഷാ നടപടി പരലോകത്ത് വെച്ചായിരിക്കുമെന്നുള്ള അവൻ്റെ നിശ്ചയം അനുസരിച്ചാകുന്നു അത് എന്ന് സാരം. അവരുടെ കുറ്റത്തിൻ്റെ ഗൗരവത്തിനും കാഠിന്യത്തിനും പുറമെ മറ്റുള്ളവരെ കൂടി വഴിതെറ്റിക്കുന്നവരായിരുന്നുവല്ലോ അവർ. അതാണവർക്ക് ഇരട്ടിക്കണക്കിൽ ശിക്ഷ ലഭിക്കുവാനുള്ള കാരണം. അള്ളാഹു തുടരുന്നു.
2: വചനം 21. ഉലായിക അക്കൂട്ടർ അല്ലദീന യാദരുത്തർ ഖസിറു, അവർ നഷ്ടപ്പെടുത്തി അംഫുസഹും അവരെ തന്നെ. വദല്ല തെറ്റിപ്പോവുകയും ചെയ്തു അൻഹും അവരിൽ നിന്ന്. മാ യാതൊന്ന്, കാനു അവരായിരുന്നു. യഫ്തറൂൻ അവർ കെട്ടിച്ചമക്കുക.

0: അക്കൂട്ടരത്രേ തങ്ങളെ തന്നെ സ്വയം നഷ്ടപ്പെടുത്തിയവർ. അവർ കെട്ടിച്ചമച്ചിരുന്നത് എല്ലാം അവരെ വിട്ടു തെറ്റി മറഞ്ഞു പോകുകയും ചെയ്യുന്നതാണ്.
1: വചനം 22. ലാജറമ, തെറ്റില്ല. അന്നഹും, അവരെന്നത്, ഫിൽ ആഖിറത്തി, പരലോകത്തിൽ, ഹും, അവർ, അൽ അഖ്സറൂൻ, ഏറ്റവും വലിയ നഷ്ടക്കാർ.
2: ലാജറമ അന്നഹും ഫിൽ ആഖിറത്തി ഹുമുൽ അഖ്സറൂൻ.
0: നിസ്സംശയമത്രേ അവർ തന്നെയാണ് പരലോകത്തിൽ ഏറ്റവും നഷ്ടക്കാർ എന്നുള്ളത്.
3: ലാജറമ എന്ന വാക്കിന്റെ ഘടനയും സാക്ഷാൽ അർത്ഥത്തെയും കുറിച്ച് ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളാണുള്ളത്. എങ്കിലും അതിന്റെ തൊട്ടുപറയുന്ന കാര്യം സംശയരഹിതവും ന്യായയുക്തവുമാണെന്ന അർത്ഥത്തിലാണ് അതിന്റെ പ്രയോഗം എന്നുള്ളതിൽ എല്ലാവരും യോജിക്കുന്നു. അവിശ്വാസികളായ അക്രമകാരികളുടെ പര്യവസാനത്തെപ്പറ്റി വിവരിച്ച ശേഷം സത്യവിശ്വാസികളായ സൽക്കർമ്മികളുടെ ഭാവി എന്തായിരിക്കുമെന്ന് തുടർന്നു വിവരിക്കുന്നു.
1: വചനം 23. ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരുത്തർ, ആമനു, അവർ വിശ്വസിച്ചു, വഅമിലു, അവർ പ്രവർത്തിക്കുകയും ചെയ്തു, അസ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ, വഅഖ്ബതു, അവർ വിനയപ്പെടുകയും ചെയ്തു, ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക്, ഉലായിക അക്കൂട്ടർ, അസ്ഹാബു, ആൾക്കാർ, അൽജന്നത്തി, സ്വർഗത്തിൻ്റെ, ഹും, അവർ, ഫീഹ, അതിൽ, ഖാലിദൂൻ, നിത്യവാസികൾ,

0: നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങി വിനയപ്പെടുകയും ചെയ്തിട്ടുള്ളവർ അക്കൂട്ടർ സ്വർഗത്തിന്റെ ആൾക്കാരാകുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും.
1: സത്യവിശ്വാസികളുടെ പര്യവസാനത്തെപ്പറ്റി ചുരുക്കി വിവരിച്ച ശേഷം രണ്ടു കൂട്ടരുടെയും ഇടക്ക് ഉപമാരൂപത്തിൽ ഒരു താരതമ്യം ചൂണ്ടിക്കാട്ടുന്നു.
2: വചനം 24. മസലു ഉപമ അൽ ഫരീഖൈനി, രണ്ടു കൂട്ടരുടെ, കൽ അഅമ അന്ധനെപ്പോലെ, വൽ അസ്വമ്മി ബധിരനെയും, വൽ ബസീരി കാഴ്ചയുള്ളവനെയും, വസ്സമീഇ കേൾവിയുള്ളവനെയും. ഹൽ യസ്തവിയാനി, രണ്ടുപേരും സമമാകുമോ? മസലൻ ഉപമയിൽ. അഫലാ തദക്കറൂൻ, അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നില്ലേ?

0: അന്ധനും ബധിരനും കാണുന്നവനും കേൾക്കുന്നവനും എന്ന പോലെയാകുന്നു. അവർ രണ്ടു കൂട്ടരും ഉപമയിൽ സമമാകുമോ? അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നില്ലേ?
1: അവിശ്വാസികളെ അന്ധന്മാരോടും ബധിരന്മാരോടും, സത്യവിശ്വാസികളെ നേരെ മറിച്ച് കാഴ്ചയും കേൾവിയും ഉള്ളവരോടും ഉപമിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും നിഷേധിക്കുന്ന ഈ മുശ്രിക്കുകളെ പോലെ മുൻ പ്രവാചകന്മാരെയും അവരുടെ പ്രബോധനങ്ങളെയും നിഷേധിച്ചിരുന്ന ചില സമുദായങ്ങളുടെ കഥകളാണ് തുടർന്ന് വിവരിക്കുന്നത്. ഒന്നാമത്തെ സമുദായമായ നൂഹ് നബി അലൈഹിസ്സലാമയുടെ സമുദായത്തിന്റെ കഥ കൊണ്ട് തന്നെ അതാരംഭിക്കുകയും ചെയ്യുന്നു.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് ഹൂദിൻ്റെ 18 മുതൽ 24 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ മുഴുവനായും കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ 5-ാം ജുസ് പൂർണ്ണമായും നാം കേൾക്കുന്നു. ഹാഫിൽ ഹജ്ജാജ് റമദാൻ.

0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്മുൽ ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആനിലെ അഞ്ചാമതേ ജുസ് മുഴുവനായും പാരായണം നിർവഹിച്ചത് ഹാഫിദ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
4: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
5: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമീ മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമീ മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅറിദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും. ജുന്ദുല്ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല. ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുല്ലക്കും അല്ല ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക്ക എന്നാവും. പാരായണത്തിൽ ഇന്നംസക്ക റിസ്ക എന്നാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻ അംസക്ക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹു നോ, റിസ്ഖഹു നോ അല്ല, റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വിൻ വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവ്വിൻ വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വിൻ വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വിൻ വനുഫൂർ
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَنْ يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَنْ يَمْشِي സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. أَفَمَنْ يَمْشِي 20-ൽ അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ أَفَمَنْ يَمْشِي എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുക്കിബൻ അല വജിഹിഹി, മുക്കിബൻ അല തൻവീനു ശേഷം അയൻ, മുക്കിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുക്കിബന്നല എന്നല്ല, മുക്കിബൻ അല അല വജിഹിഹി അഹ്ദ. ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല, അപ്പോൾ വജിഹിഹി അഹ്ദ. അഹ്ദ അമ്മൻ, അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അലാ സിറാത്തി മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അലാ സിറാത്തി മുസ്തഖീം, അലാ സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അലാ സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവലം

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കായി വിവരിച്ചത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020 8408.

0: അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ഇനി മനപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 406 പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: യഅഖിലൂൻ.
1: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 406-ാമത്തെ പേജിന്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളിവെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
5: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ കച്ചവടക്കാരൻ, എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചോദിച്ചു എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്. അപ്പം ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷെ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്കും.
0: ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
5: അതെ
0: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
5: അതെ അതെ,
0: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
5: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ
1: റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമ്മാർ നടത്തുന്ന ഖുർആൻ പാരായണമാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. മക്കയിലെ വിശുദ്ധ ഹറമിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് യാസർ അൽ ദോസരി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്തു യാസീൻ 36 മുതൽ 70 വരെയുള്ള ആയത്തുകൾ.

മദീന മസ്ജിദ് നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുൽ ബാരി അസുബൈത്തി നടത്തിയ ഖുർആൻ പാരായണം സൂറത്തുൽ ആലു ഇംറാൻ 55 മുതൽ 62 വരെയുള്ള ആയത്തുകൾ, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്.

له. فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا

ثم نبتهل فنجعل لعنة الله على الكاذبين. إن هذا لهو القصص.

0: قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد.
1: ഹറമൈനിലായി ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഹറമുകളിൽ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേട്ടത്.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു അൽ കഹഫ് 19 മുതൽ 26 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അസ്സ അൽ ബലൂഷി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ഈസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഹൃദയവസന്തം. പരിശുദ്ധ ഖുർആനാകുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ നിന്ന് അതിൻ്റെ പൊരുളറിയാൻ ഹൃദയവസന്തം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദ വമ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا يا صالح قد كنت فينا مرجوا قبل هذا أتنهانا أن نعبد ما يعبد آباؤنا وإننا لفي شك مما تدعونا إليه مريب. പ്രിയപ്പെട്ട ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിലെ 62-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് സംസാരിക്കുന്നതും അവരുടെ മറുപടിയും ആ ഭാഗമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ച ആദ് സമുദായത്തിൻ്റെ അവസ്ഥകളാണ് ഇതിൻ്റെ തൊട്ട് മുമ്പ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അതിനുശേഷം അള്ളാഹു സൂറത്തുൽ ഹൂദിൽ 61-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു, വഇല സമൂദ അഖാഹും സ്വാലിഹൻ, അവരുടെ കൂട്ടത്തിലും തന്നെയുള്ള അവരുടെ സഹോദരൻ സ്വാലിഹ് അലൈഹിസ്സലാമിനെ സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ചു. ഭൂമിയിലേക്ക് കടന്നു വന്ന എല്ലാ നബിമാരും അവരുടെ ജനപദത്തിനെ ഓർമ്മപ്പെടുത്തിയ ഏറ്റവും സുപ്രധാനമായ വിഷയം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള ഏറ്റവും പവിത്രമായ തൗഹീദിലേക്ക്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തെയും ക്ഷണിച്ചു. ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്കില്ല, ആരാധ്യൻ അള്ളാഹു മാത്രമേയുള്ളൂ, അതുകൊണ്ട് ഇബ്ദുല്ലാഹ് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. കാരണം ഹുവ അൻശഅക്കും മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അല്ലാതെ വേറെ ആരുമില്ല. അതുമാത്രമല്ല, അവൻ നിങ്ങളെ ഭൂമിയിൽ വസ്തഅമറക്കും ഫീഹ, അവിടെ നിങ്ങളെ അധിവസിപ്പിച്ചതും അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് ഇബാദത്തു ചെയ്യുക, അവനെ മാത്രം ആരാധിക്കുക. ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ അവനോട് മാത്രം ഇസ്തിഗ്ഫാറു ചെയ്യുക, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബു ഇലൈഹി, ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് ചുമടുത്ത് പ്രാർത്ഥന കേൾക്കുന്നവനായി, എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനായി, അതിന് യോഗ്യതയുള്ളവനായി, സമ്പൂർണനായ അർഹത അള്ളാഹുവിന് മാത്രമാണ് എന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ ജനതയെ ഓർമ്മപ്പെടുത്തി. ആ പ്രബോധനത്തിന് ഭൂമിയിലേക്ക് കടന്നു വന്ന ഏതൊരു പ്രവാചകനും അവരുടെ ജനതയെ ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരുടെ പ്രതികരണം വളരെ വേദനാജനകമായ നിരാശാജനകമായ മറുപടിയാണ് അധിക ജനങ്ങളിൽ നിന്നും പ്രവാചകന്മാർ അനുഭവിച്ചത് എന്ന് ഖുർആനിൻ്റെ പല ആയത്തുകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെയും വ്യത്യസ്തമായിരുന്നില്ല സമൂദ് ഗോത്രത്തിൻ്റെ പ്രതികരണം. അതാണ് 62-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാലൂ, അവർ പറഞ്ഞു, അള്ളാഹനെ മാത്രം ആരാധിക്കണം, അവനാണ് നിങ്ങളുടെ സ്രഷ്ടാവ്, അവനോട് മാത്രം പശ്ചാത്തപിക്കുക, ഇസ്തിഗ്ഫാറു ചെയ്യണം, അവനിലേക്ക് ഖേദിച്ചു മടങ്ങണം, അവനോട് പ്രാർത്ഥിക്കണം, അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും, അവൻ സമീപസ്ഥനാണ് എന്നെല്ലാം സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞപ്പോൾ ഖാലൂ, അവർ പറഞ്ഞു, യാ സ്വാലിഹ്, സ്വാലിഹേ, ഖദ് കുൻത ഫീന, തീർച്ചയായും ഖദ് കുൻത, നീയായിരുന്നു, ഫീന, ഞങ്ങളിൽ, മർജുവൻ, നീ ഞങ്ങളിൽ സ്വീകാര്യനായിരുന്നു, അഭിലഷണീയനായിരുന്നു, ഇഷ്ടപ്പെട്ടവനായിരുന്നു ഞങ്ങൾക്ക്, സ്വീകരിക്കപ്പെടുന്നവനായിരുന്നു നീ. ഖബല ഹാദ, ഇതിൻ്റെ മുമ്പ്. പക്ഷേ അതൻഹാന, നീ ഞങ്ങളെ വിലക്കുകയാണോ, വിരോധിക്കുകയാണോ? അന്നഅബുദ, ഞങ്ങൾ ആരാധിക്കുന്നതിനെ തൊട്ട്. അതെന്താണ്? മാ യഅബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാർ, പ്രപിതാക്കന്മാർ ആരാധിച്ചിരുന്ന ആ ആരാധന, അത് നീ ഞങ്ങൾക്ക് വിലക്കുകയാണോ? വ ഇന്നന, തീർച്ചയായും ഞങ്ങൾ, ലഫീഷക്കിൻ, സംശയത്തിലാണ്. മിമ്മാ തദുഊന ഇലൈഹി, നീ ഞങ്ങളെ ക്ഷണിക്കുന്ന ആ വിഷയം. മുരീബ്, അങ്ങേയറ്റത്തെ അവിശ്വാസജനകമായ സംശയത്തിൽ. നീ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ ഒരു നിലക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള സംശയത്തിലാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വരുന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ വിലക്കുകയാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജനത തിരിച്ച് അതിനെ പ്രതികരിച്ചത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു കസീർ റഹ്മഹുല്ലാ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് വളരെ വ്യക്തമായി പറഞ്ഞു, യദുക്കുറു തആല മാക്കാന മിനൽ കലാമി ബൈന സ്വാലിഹ് അലൈഹിസ്സലാം വ ബൈന ഖൗമിഹി, സ്വാലിഹ് നബിയുടെയും അദ്ദേഹത്തിൻ്റെ ജനതയുടെയും ഇടയിലുള്ള സംഭാഷണമാണ് ഇവിടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അദ്ദേഹത്തിൻ്റെ ജനതയുടെ വിഡ്ഢിത്വം, ഒന്ന്, അവർ വിഡ്ഢികളാണ്; രണ്ട്, അവർ നിഷേധികളാണ്. മനസ്സിലായോ? മാക്കാന അലൈഹി ഖൗമുഹു മിനൽ ജഹിലി വൽ ഇനാദി, പക്ഷേ അവരുടെ വാക്കിൽ വ്യക്തമായി നിൽക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം എന്താണ്? സ്വാലിഹ, ഖാലു യാ സ്വാലിഹ് ഖദ് കുൻത ഫീന മർജുവൻ ഖബ്ല ഹാദാ, നീ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു മുമ്പ്. ഇമാം സഅദി റഹ്മഹുല്ല ഇതിനെ വിശദീകരിച്ചു പറഞ്ഞു, ഖദ് കുന്ന നർജൂക വനഅമലു ഫീക, തീർച്ചയായും നിന്നിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടായിരുന്നു. ഇതെന്താണ്? വഹാദാ ഷഹാദത്തുൻ മിൻഹും ലിനബിയിഹിം സ്വാലിഹ്, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനുള്ള ആ ജനതയുടെ അംഗീകാരമാണ്. കാരണം എന്താ? അന്നഹു മാസാല മഅറൂഫൻ ബിമകാരിമിൽ അഖ്ലാഖി വമഹാസിനി ശിയം, അദ്ദേഹം നല്ല സ്വഭാവത്തിൻ്റെ ഉടമയും നല്ല സംസ്കാര സമ്പന്നനുമായിരുന്നു. വ അന്നഹു മിൻ ഖിയാരി ഖൗമിഹി, അദ്ദേഹം തൻ്റെ ജനതയിലെ സമൂദ് ഗോത്രത്തിലെ ഏറ്റവും ഉത്തമനായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ നുബൂവത്തിൻ്റെ മുമ്പ് തന്നെ ജനങ്ങൾക്ക് മാതൃകയുള്ള യോഗ്യരായിരുന്നു എന്ന് ഇവിടെ സമൂദ് ഗോത്രം, പിന്നീട് അവരുടെ ശത്രുവായി അവർ പ്രഖ്യാപിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാമിന് കൊടുക്കുന്ന ഷഹാദ, അംഗീകാരം, അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവം, അദ്ദേഹത്തിൻ്റെ യോഗ്യത. ഖദ് കുൻത ഫീന മർജുവൻ ഖബ്ല ഹാദാ, നീ ഞങ്ങൾക്ക് ഏറ്റവും അഭിലഷണീയനായിരുന്നു, പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ വലാക്കിന്നഹു ലമ്മാ ജാഅഹും ബിഹാദൽ അംർ, അതായത് ഈ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന വിഷയവുമായി അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനോടുള്ള അവരുടെ പ്രതികരണം എന്തായിരുന്നു? അതിനോട് അവർക്ക് യോജിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം ലാ യുവാഫിഖു അഹ്വാ അഹുമൽ ഫാസിദ, അവരുടെ ഇച്ഛകൾ ഏറ്റവും ഫസാദായ, കുഴപ്പത്തിലുള്ള, ദേഹേച്ഛകളുടെ അടിമകളായ അവരുടെ ഇച്ഛകൾക്ക് യോജിക്കാത്ത കാര്യമാണ്. അതാണ് അവർ പറഞ്ഞത്, ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഇനി നിങ്ങളിൽ നിന്നിൽ നിന്ന് ഒരു പിന്നെ ഖൈറും ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് പ്രതീക്ഷയില്ല. കാരണം അതൻഹാന അൻ നഅബുദ മാ യഅബുദു ആബാഉന, അവരുടെ വാദപ്രകാരം എന്താണ്? വബിസഅമിഹിം അന്നഹാദ മിൻ അഅലമിൽ ഖദഹ് ഫിസ്വാലിഹ്. അവരുടെ വാദപ്രകാരം അവർ ഏറ്റവും നല്ല പ്രവർത്തനത്തിലാണ് ഏത് വിഗ്രഹങ്ങൾ ആരാധിക്കുക, ആ അവരുടെ മുമ്പിൽ പ്രാർത്ഥിപ്പിക്കുക. എങ്ങനത്തെ വിഗ്രഹങ്ങൾ? ലയംഫഉ വലയുറു, ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത. വല യുഗനി ഷെയ് മിനൽ അഹ്ജാർ വല അഹ്ജാർ, മരങ്ങളും കല്ലുകളും കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഈ വിഗ്രഹങ്ങൾ അവർക്ക് വല്ല ഉപകാരം ചെയ്യോ? ഒരു ഉപകാരവും ചെയ്യൂല. ലയംഫഉ വലയുറു, അങ്ങനത്തെ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ജീവിതം അർപ്പിക്കുന്ന, സമർപ്പിക്കുന്ന, അവരുടെ മുമ്പിൽ നേർച്ചയും വഴിപാടും അർപ്പിക്കുന്ന അവരുടെ പ്രതികരണം അതാണ്. എന്ത്? അതൻഹാന അന്നഅബുദ മയഅബുദു ആബാഉന, ഇതാണ് ഞങ്ങളുടെ പിതാക്കന്മാരും പ്രപിതാക്കന്മാരും ചെയ്തു വരുന്നത്. അവ ഉപകാരം ചെയ്യോ ഉപദ്രവം ചെയ്യോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇടപെടോ സ്വാധീനിക്കോ ഒന്നൊന്നും ഞങ്ങൾ അവരെന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുകയോ ആലോചിക്കുകയോ ഒന്നുറ്റാലോചിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് അതങ്ങനെ പരമ്പരാഗതമായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വരുന്ന ഒരാചാരം എന്നതിൻ്റെ അപ്പുറം പ്രാമാണികമായി അല്ലെങ്കിൽ യുക്തിസഹമായി ഒരു നിലക്കും അതിനെ അവതരിപ്പിക്കാനോ ബോധ്യപ്പെടുത്താനോ കഴിയാത്ത ജഹലിൻ്റെ അല്ലെങ്കിൽ അജ്ഞതയുടെ വിഡ്ഢികളായി, അവിവേകികളായി, മറക്കടമുഷ്ടിക്കാരായി അവർ മാറുകയാണ്. അവരോടാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാം വഅമറഹും ബി ഇഖ്ലാസുദ്ദീനി ലില്ലാഹി റബ്ബഹും, ദീന് കീഴ്വണക്കം ഇഖ്ലാസോടുകൂടി പരമ സമ്പൂർണമായ നിഷ്കളങ്കമായ കീഴ്വണക്കം അവരുടെ റബ്ബായ അള്ളാഹ്ക്ക് കൊടുക്കണം. കാരണം അവനാണ് അവർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കാൻ കഴിവുള്ളവൻ, അവർക്ക് നന്മകൾ എപ്പോഴും അവതരിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ളവൻ, അവനെക്കൊണ്ടാണ് അവർക്ക് അനുഗ്രഹങ്ങളുള്ളത്. അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു അനുഗ്രഹമല്ല. സയ്യിആത്തുകൾ പ്രതിരോധിക്കാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയില്ല. അങ്ങനെയുള്ള സർവസമ്പൂർണനായ അവരുടെ റബ്ബായ സ്രഷ്ടാവിലേക്ക് ആരാധന അർപ്പിക്കണം എന്നു പറഞ്ഞതിനാണ് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജനത സമൂദ് ഗോത്രത്തിൻ്റെ പ്രതികരണം. ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു വരുന്ന ആ ഇബാദത്തിനെ, ആ ആരാധനയെ നീ തള്ളിപ്പറയണോ? വ ഇന്നനാ ലഫീ ശക്കിം മിമ്മാ തദ്ഊന ഇലൈഹി മുരീബ്, അവർ മാസിൽന ശാഖീന ഫീമാ ദഊതന ഇലൈഹി, നീ ഞങ്ങളെ ക്ഷണിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അങ്ങേയറ്റത്തെ സംശയാലുക്കലാണ്. ശക്കൻ മുഅത്തറൻ ഫീ ഖുലൂബിനിർ റൈബ്, ഞങ്ങളുടെ കൽബിൽ സംശയങ്ങട്ട്, അവിശ്വാസത്തിൻ്റെ സംശയം അതിങ്ങോട്ട് രൂഢമൂലമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങേറ്റത്തെ സംശയം, അവിശ്വാസകരമായ സംശയമാണ് നീ പറയുന്ന കാര്യത്തിൽ. മനസ്സിലായില്ലേ? നീ എന്തു പറഞ്ഞാലും ഞങ്ങളതിനെ പിന്തുടരാൻ കഴിയില്ല എന്ന് അവർ ബോധപൂർവം പ്രഖ്യാപിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം തിരിച്ച് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്സലാം അവരെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൽ നിന്ന് വ്യക്തമായ ന്യായപ്രമാണം, തെളിവുകൾ എല്ലാം ലഭിച്ച സ്വാലിഹ് നബി അലൈഹി സ്സലാമിന് ഈ തൗഹീദിൻ്റെ പ്രകാശം ജീവിതത്തിലേക്ക് നെഞ്ചിൽ ആവാഹിച്ച ഒരു മഹാപ്രവാചകൻ. തീർച്ചയായും എന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും

0: ألقيته فما تزيدونني غير تخسير. അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായും ഇപ്രകാരമായിരുന്നു: എന്ത് എൻ്റെ ജനങ്ങളെ, എനിക്ക് വ്യക്തമായ തെളിവിനെ, എൻ്റെ രക്ഷിതാവിൻ്റെ തെളിവിനെ അവലംബിക്കുന്നവനാണ് ഞാൻ. അവൻ്റെ പക്കം നിന്നുള്ള കാരുണ്യം എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എനിക്ക് ആ അള്ളാഹുവിനോട് ഞാൻ അനുസരണക്കേട് കാണിച്ചാൽ അവനിൽ നിന്നുള്ള ശിക്ഷ വരികയാണെങ്കിൽ അതിൽ നിന്ന് എന്നെ സഹായിക്കാൻ കഴിയുന്നവൻ ആരാളുള്ളത്? ഇല്ല. അപ്പോൾ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളെനിക്ക് കൂടുതൽ നഷ്ടം വരുത്താനുള്ള ഏർപ്പാടാണ് ചെയ്യുന്നത്, അല്ലാതെ ഒന്നുമില്ല എന്ന രൂപത്തിൽ സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് തിരിച്ച് അവരെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഇൻഷാല്ലാ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഏതായാലും 62-ാമത്തെ വചനം, സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചപ്പോൾ, അള്ളാഹുവിലേക്ക് തൗഹീദിലേക്ക് അവരെ ക്ഷണിച്ചപ്പോൾ അതിന് അവരുടെ പ്രതികരണമാണ്. ആ പ്രതികരണം തീർത്തും നിരാശാജനകമായ പ്രതികരണമാണ് അവർ പ്രതികരിച്ചത്. ഏതു ജനപദവും അവരുടെ അമ്പിയാക്കളോട് സ്വീകരിച്ച അതേ നിഷേധത്തിൻ്റെ നിലപാട് സമൂത് ഗോത്രവും സ്വീകരിക്കുകയാണ്. അവർ പറഞ്ഞ ന്യായം, ഒരു ന്യായം മാത്രമാണ് അവർക്ക് പറയാനുള്ളത്: നഅബുദു ഇലാഹന ലാ ആബാഉന മാ യഅബുദു ആബാഉന, ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചതിനെയാണ്, അതിൻ്റെ അപ്പുറമൊന്നുമല്ല. അത് തെറ്റാണോ? അതിനു മുമ്പ് സ്വാലിഹ് നബിയെ അവർ അംഗീകരിക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു, മാന്യനായിരുന്നു, എല്ലാമായിരുന്നു, പക്ഷേ ഇനി നിന്നിൽ നിന്ന് ഞങ്ങളൊരു ഖൈറും പ്രതീക്ഷിക്കുന്നില്ല, നീ പറയുന്നത് ഏറ്റവും നിരാശാജനകമായ സംശയത്തിൻ്റെ വാർത്തകളാണ് എന്നെല്ലാമുള്ള പ്രതികരണമാണ് തൗഹീദിനു നേരെ അവർ സ്വീകരിക്കുന്നത്. ഏതായാലും ഇതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രബോധകൻ അവൻ അഭിമുഖീകരിക്കുന്ന അവസ്ഥകൾ തീർച്ചയായും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രതികരണങ്ങളുടെ രൂപം ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു അല്ലാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും പരിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ ജീവിതത്തിൽ നെഞ്ചേറ്റാനും മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: هو الله الذي لا اله الا هو.
2: അല്ലാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
3: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ടനാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
3: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
2: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
4: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരം

0: ചെയ്യാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, കൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈകൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്ര, നന്ദികെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. കണ്ടാൽ അല്ലദീന ളലമൂ, അക്രമം പ്രവർത്തിച്ചവർ. അൽ അദാബ, ശിക്ഷയെ. ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല. അൻഹും, അവർക്ക്, അവരിൽ നിന്ന്. വലാഹും, അവരല്ലതാനും. യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞ് ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചുമടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഖുർആൻ പഠനം സാധാരണക്കാർക്ക് അന്യം നിന്ന കാലത്ത് തൻ്റെ ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ മലയാളികൾക്ക് ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും പരിചയപ്പെടുത്തി ഖുർആൻ പഠനം സാധാരണമാക്കാൻ പരിശ്രമിച്ച മഹാത്യാഗി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയിലൂടെ അടുത്തതായി നാം കേൾക്കുന്നത്.
4: വചനം 7. വഹുവ അവൻ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനാണ്, അസ്സമാവാത്തി, ആകാശങ്ങളെ, വൽ അർദ, ഭൂമിയെയും, ഫി സിത്തത്തി, ആറിൽ, അയ്യാമിൻ, ദിവസങ്ങൾ, ഫി സിത്തത്തി അയ്യാമിൻ, ആറു ദിവസങ്ങളിൽ, വക്കാന, ആയിരുന്നു, അർഷുഹു, അവൻ്റെ അർഷ്, അലൽ മാ, വെള്ളത്തിന്മേൽ, ലിയബുലുവക്കും, അവൻ നിങ്ങളെ പരീക്ഷിക്കാൻ, അയ്യുക്കും, നിങ്ങളിൽ ആരാണ്, അഹ്സനു, ഏറ്റവും നല്ലത്, അമല, പ്രവൃത്തിയിൽ, വലയിൻ കുൽത്ത, നീ പറഞ്ഞാൽ, ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ, മബഊസൂന, എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്, മിംബാദി, ശേഷം, അൽ മൗത്തി, മരണത്തിൻ്റെ, ലയക്കൂലന്ന, തീർച്ചയായും പറയും, അല്ലദീന കഫറു, സത്യം നിഷേധിക്കുന്നവർ, ഇൻഹാദ, ഇതല്ല, ഇല്ല, അല്ലാതെ, സിഹ്റുൻ, മാരണം, മുബീനുൻ, വ്യക്തമായ.

0: അവൻ തന്നെയാണ് ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനും അവന്റെ അർശ് അഥവാ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു. നിങ്ങളിൽ ആരാണ് കർമ്മങ്ങളിൽ കൂടുതൽ നല്ലവനെന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി. നബിയെ, മരണത്തിനു ശേഷം നിങ്ങൾ വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന് നീ പറഞ്ഞു പോയെങ്കിൽ നിശ്ചയമായും ആ അവിശ്വസിച്ചവർ പറയും, ഇതൊരു സ്പഷ്ടമായ ജാലവിദ്യയല്ലാതെ മറ്റൊന്നും അല്ല എന്ന്.
1: വചനം 8. വലഇൻ അഖർനാ, നാം പിന്തിച്ചാൽ, അൻഹും, അവരിൽ നിന്ന്, അൽ അദാബ, ശിക്ഷയെ, ഇലാ ഉമ്മത്തിൻ, ഒരു കാലയളവ് വരെ, മഅദൂദത്തിൻ, എണ്ണപ്പെട്ട, ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും, മാ, എന്താണ്, യഹ്ബിസുഹു, അതിനെ തടഞ്ഞുവെക്കുന്നത്, അലാ, അറിയുക, യൗമ, ദിവസം, യഅതീഹിം, അതവർക്ക് വന്നെത്തുന്ന, ലൈസ, അതല്ല, മസ്റൂഫൻ, തിരിച്ചുവിടപ്പെടുന്നത്, അൻഹും, അവരിൽ നിന്ന്, വഹാഖ, അനുഭവിക്കുകയും ചെയ്യും, ബിഹിം, അവർക്ക്, മാ, യാതൊന്ന്, കാനു, അവരായിരുന്ന, ബിഹി, അതിനെപ്പറ്റി, യസ്തഹസിഊൻ, അവർ പരിഹസിക്കുന്നു.

0: ഒരു എണ്ണപ്പെട്ട അഥവാ നിർണയിക്കപ്പെട്ട കാലയളവ് വരെ അവരിൽ നിന്ന് നാം ശിക്ഷ പിന്തിച്ചു വെച്ചുവെങ്കിലാകട്ടെ അവർ പറയുക തന്നെ ചെയ്യും. എന്താണതിനെ തടഞ്ഞുവെക്കുന്നത്? അല്ല, അറിയുക, അതവർക്ക് വന്നെത്തുന്ന ദിവസം അത് അവരിൽ നിന്നു തിരിച്ചുവിടപ്പെടുന്നതല്ല. അവർ യാതൊന്നിനെപ്പറ്റി പരിഹസിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അത് അവരിൽ വന്നനുഭവപ്പെടുകയും ചെയ്യും.
1: എല്ലാ ജീവവസ്തുക്കളുടെയും അന്നദാതാവ് അള്ളാഹുവാണെന്ന് കഴിഞ്ഞ വചനത്തിൽ പ്രസ്താവിച്ച ശേഷം എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവും അധിപതിയും അവൻ തന്നെയാണെന്നും മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്താണെന്നും പ്രസ്താവിക്കുന്നു. ആകാശഭൂമികളെ 6 ദിവസങ്ങളിലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യത്തെപ്പറ്റിയും അള്ളാഹുവിന്റെ അർഷിനെ അഥവാ സിംഹാസനത്തെപ്പറ്റിയും അഹ്റാഫ് 54 വ്യാഖ്യാനത്തിൽ വിവരിച്ചിട്ടുണ്ട്. കൂടാതെ സജദ, ഫുർഖാൻ മുതലായ സൂറത്തുകളിലും ഏറെക്കുറെ വിവരണം കാണാം. അവിടങ്ങളിലൊന്നും പ്രസ്താവിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഷയം ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. വക്കാന അർഷുഹു അലൽ മാ, അവന്റെ അർഷ് വെള്ളത്തിലായിരുന്നു എന്നത്രേ അത്. അതിനെപ്പറ്റിയാണ് ഇവിടെ പ്രത്യേകമൊന്ന് ആലോചിക്കുവാനുള്ളത്. ഇമാം അഹമ്മദ്, ബുഖാരി, മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ രേഖപ്പെടുത്തിയ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എല്ലാ വസ്തുക്കളുടെയും മുമ്പ് അള്ളാഹു ഉണ്ടായിരുന്നു. അവന്റെ അർഷ് വെള്ളത്തിന്മേലായിരുന്നു. ദിക്റിൽ അഥവാ പ്രമാണരേഖയിൽ അവൻ എല്ലാം എഴുതുക അഥവാ രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീടവൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഈ അർത്ഥത്തിലുള്ള ഹദീസുകളും റിവായത്തുകളും പലതും വേറെയും കാണാം. ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും അവ രൂപം കൊള്ളുകയും ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ അവസ്ഥയെക്കുറിച്ചാണ് വക്കാന അർഷുഹു അലൽ മാ, അവൻ്റെ അർഷ് വെള്ളത്തിന്മേലായിരുന്നു എന്ന് പറഞ്ഞതെന്ന് അള്ളാഹു പറഞ്ഞ വാചകത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രസ്താവനയിൽ നിന്നും സ്പഷ്ടമാകുന്നു. എന്നിരിക്കെ വെള്ളം അഥവാ അൽ മാ കൊണ്ട് ഇവിടെ വിവക്ഷ നമുക്ക് സുപരിചിതമായ അർത്ഥത്തിലുള്ള വെള്ളമായിരിക്കുവാൻ തരമില്ല. ഏതായാലും വെള്ളം അഥവാ അൽ മാ എന്ന് പറയാവുന്ന ഒരു വസ്തു ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നുവെന്ന് തീർച്ച തന്നെ. ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്ക് അത് വേണ്ടതുപോലെ വ്യക്തമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ആ വാസ്തവത്തിന് ദോഷമൊന്നുമില്ല. നമുക്ക് അറിയാത്തതിനെപ്പറ്റി അള്ളാഹുവിനറിയാം എന്ന് സമാധാനിക്കുവാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. അത് നമ്മുടെ കടമയുമാണ്. ജീവികൾക്ക് ആഹാരമാർഗങ്ങൾ ഏർപ്പെടുത്തിയതും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതും അള്ളാഹുവാണെന്ന് ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് ലി എബുലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല കർമ്മം ചെയ്യുന്നവരെന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി എന്ന് അള്ളാഹു പ്രസ്താവിക്കുന്നു. ഇവിടെ ഒരു സംഗതി മനസ്സിരുത്തേണ്ടതുണ്ട്. അള്ളാഹുവാണ് ലോകസൃഷ്ടാവും നേന്താവുമെന്ന് ഖുർആനിൽ അള്ളാഹു ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാറുണ്ട്. ഇതിന്റെ ആവശ്യം കേവലം ചരിത്രം പഠിപ്പിക്കലോ ശാസ്ത്രം വിവരിക്കലോ അല്ല. അവൻ മാത്രമാണ് ഇലാഹും റബ്ബും അഥവാ ആരാധ്യനും രക്ഷിതാവും എന്നും അവനെ ആരാധിച്ചും അനുസരിച്ചും ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ് അവന്റെ സൃഷ്ടികൾ എന്നും ബുദ്ധിജീവികളെ ഓർമ്മിപ്പിക്കുകയാണതിൻ്റെ ഉദ്ദേശ്യം. അതിലേക്കാണ് മേൽ പ്രസ്താവനകളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി എന്ന വാക്യം വിരൽ ചൂണ്ടുന്നത്. ഓരോരുത്തരും എന്ത് പ്രവർത്തിക്കുമെന്ന് അള്ളാഹുവിന് കണ്ടു മനസ്സിലാക്കുവാൻ വേണ്ടിയല്ല ഈ പരീക്ഷണം. കാരണം അതവന് മുമ്പേ അറിയുന്നതാണ്. ഓരോരുത്തൻ്റെയും പ്രവർത്തനം അനുഭവത്തിൽ വരുത്തുമാറാക്കി അത് രേഖപ്പെടുത്തുകയും തദടിസ്ഥാനത്തിൽ അവർക്ക് പ്രതിഫലം നൽകുകയുമാണ് പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം. പ്രതിഫല നടപടിയാകട്ടെ മരണാനന്തരം പരലോകത്ത് വെച്ചാണ് താനും. അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നവരെ പറ്റിയാണ് അടുത്ത വാക്യങ്ങളിൽ പ്രസ്താവിക്കുന്നത്. പരലോക നിഷേധികളെപ്പറ്റി പറഞ്ഞതിൻ്റെ സാരം ഇങ്ങനെ പറയാം: സൃഷ്ടാവും രക്ഷിതാവും അന്നദാതാവുമൊക്കെ അള്ളാഹുവാണെന്ന് സമ്മതിച്ചാൽ തന്നെയും മരണാനന്തര ജീവിതത്തെയും പ്രതിഫല നടപടിയെയും അവർ സമ്മതിക്കുവാൻ ഒരുക്കമില്ല. അതിനെപ്പറ്റി പറയുമ്പോൾ ഇതൊക്കെ തനി ജാലവിദ്യയാണ് അല്ലെങ്കിൽ ആഭിചാരമാണ്, ഞങ്ങളെ കബളിപ്പിക്കുവാനുള്ള ഉപായമാണ് എന്നിങ്ങനെ പറഞ്ഞു തള്ളിക്കളയുകയാണവർ ചെയ്യുന്നത്. തൽക്കാലം ആ നിഷേധത്തിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷയൊന്നും നൽകാതെ കുറച്ചു കാലം വരെ അവർക്ക് ഒഴിവ് കൊടുത്താൽ അപ്പോഴും തന്നെ അവർ പരിഹാസവും നിഷേധവും തുടരുകയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്ന ആ ശിക്ഷ എന്താണ് ഇനിയും ഉണ്ടാവാത്തത്? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് കാണേണ്ടതല്ലേ എന്നൊക്കെയായിരിക്കും അവർ പറയുക. ഈ പരിഹാസവും നിഷേധവും അങ്ങ് മാറ്റിവെക്കുകയാണ് അവർക്ക് നല്ലത്. ആ ശിക്ഷ ഒരിക്കൽ അവർ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തട്ടിനീക്കുവാനോ അതിൽ നിന്ന് ഒഴിവാകുവാനോ സാധ്യമാകുന്നതല്ല. ഉമ്മത്ത് എന്ന വാക്കിനാണ് ഇവിടെ കാലയളവ് എന്ന് നാം അർത്ഥം കൽപ്പിച്ചത്. സമുദായം അഥവാ ഏതെങ്കിലും ഒരു പ്രത്യേക മാർഗത്തിലും സമ്പ്രദായത്തിലും യോജിക്കുന്ന സമൂഹം എന്ന അർത്ഥത്തിലാണത് സാധാരണയായി ഉപയോഗിക്കപ്പെടാറുള്ളത്. വേറെ പല അർത്ഥങ്ങളിലും അത് ഉപയോഗിക്കപ്പെടാറുണ്ട്. ഖുർആനിൽ തന്നെയും അതിനു താഴെ പറയുന്നതുപോലുള്ള ഉദാഹരണങ്ങൾ കാണാം. കാലയളവ് എന്ന അർത്ഥത്തിൽ ഇവിടെയെന്ന പോലെ സൂറത്ത് യൂസുഫ് 45 മാതൃകാ നേതാവ് അഥവാ അൽ ഇമാമുൽ മുഖദ്ദദ എന്ന അർത്ഥത്തിൽ നഹ്ൽ 120 മതവും നടപടിമാർഗവും അഥവാ അദ്ദീനുവൽ മില്ല എന്നീ അർത്ഥങ്ങളിൽ സുഹ്റുഫ് 23 ഒരു സംഘം ആളുകൾ അഥവാ ജമാഅ എന്ന അർത്ഥത്തിൽ ഖസസ് 23 ഒരു വിഭാഗം ആളുകൾ അഥവാ ത്വാഇഫ എന്ന അർത്ഥത്തിൽ അഹ്റാഫ് 159 ഉപയോഗിച്ച് കാണാം. നബിമാരുടെ സമുദായങ്ങളെപ്പറ്റി ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അവർ ഏതൊരു ജനതയിലേക്ക് റസൂലായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അവരെ അഥവാ ഉമ്മത്തു ദഅവയെ ഉദ്ദേശിച്ചും അവരുടെ ദൗത്യം സ്വീകരിച്ച ജനങ്ങളെ അഥവാ ഉമ്മത്തുൽ ഇജാബയെ മാത്രം ഉദ്ദേശിച്ചും അത് ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തെ അർത്ഥത്തിൽ യൂനുസ് 47 രണ്ടാമത്തെ അർത്ഥത്തിൽ ആലുമ്രാൻ 110 ഉപയോഗിച്ചിരിക്കുന്നു. അതത് സ്ഥലങ്ങളുടെ സന്ദർഭം കൊണ്ട് ഈ അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. നാം ഇതുവരെ കേട്ടത് മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ മലയാള ശബ്ദാവിഷ്കാരം.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 5 സൂറത്തുൽ മാഇദയിലെ 31 വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
4: ഫബഅസല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ അർദ്

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീൽ എന്ന അനിയനെ ഖാബീൽ എന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിന്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാദം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നിനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യ വിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ, സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലും, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
6: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത്, ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഇനി പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ. ഇന്നത്തെ ഖതമുൽ ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസു ആണ് ഇതുവരെ നമ്മൾ പാരായണം ചെയ്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: Peace Radio. Tune to reality.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: نور على مر الزمان تألقا وأضاء للدنيا
3: غريبا. ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

വിശ്വാസകാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: റേഡിയോ. അടുത്തതായി തഫ്സീർ സഅദി സൂറത്തുൽ കൗസറിന്റെ വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് തഫ്സീർ സഅദിയിൽ കാണുന്ന വിശദീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മലയാള പരിഭാഷയും വിവർത്തനവുമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 108 അധ്യായം സൂറത്തുൽ കൗസറുമായി ബന്ധപ്പെട്ട സൂറത്തുൽ കൗസറിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യം സൂറത്തുൽ കൗസറിന്റെ മനോഹരമായ പാരായണം നമുക്ക് കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഖുർആനിലെ 108-ാം അധ്യായം സൂറത്തുൽ കൗസറിന്റെ അതിമനോഹരമായ പാരായണമാണ് ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ സൂറത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് നാം പോകുമ്പോൾ അതിന്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് ഇങ്ങനെ കാണാം. ഇന്നാ അഅ്തൈനാക, നിശ്ചയമായും നാം നിനക്ക് നൽകി തന്നു. അൽ കൗസർ, ധാരാളമായത്, വളരെ നന്മ അഥവാ കൗസർ. ഫസ്വല്ലി, ആകയാൽ നീ നമസ്കരിക്കുക. ലിറബ്ബിക, നിന്റെ റബ്ബിന്. വൻഹർ, അറുക്കുകയും അഥവാ മൃഗബലി കൊടുക്കുകയും ചെയ്യുക. ഇന്നശാനിഅക, നിശ്ചയമായും നിന്നോട് ഈർഷ്യത കാണിക്കുന്നവൻ, പക കാണിക്കുന്നവൻ, വിദ്വേഷം കാണിക്കുന്നവൻ. ഹുവ, അവൻ തന്നെ. അൽ അബ്തർ, വാലറ്റവൻ, മുറിഞ്ഞുപോയവൻ അഥവാ ഭാവി നഷ്ടപ്പെട്ടവൻ. ഈ സൂറത്തിലെ ആയത്തുകളുടെ പദാനുപദ അർത്ഥമാണ് നമ്മൾ കേട്ടത്. ആയത്തുകൾ ഒന്നിച്ചുള്ള അർത്ഥം നമുക്കിങ്ങനെ മനസ്സിലാക്കാം.
1: തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു. ആകയാൽ നീ നിന്റെ രക്ഷിതാവിനു വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ.
0: വിശുദ്ധ ഖുർആനിലെ 108-ാം അധ്യായം സൂറത്തുൽ കൗസറിന്റെ ആയത്തുകളുടെ അർത്ഥമാണ് നാം ശ്രദ്ധിച്ചത്. ഈ സൂറത്തിന് തഫ്സീറു സഅദിയിൽ നൽകിയ വിശദീകരണം, അതിൻ്റെ മലയാള വിവർത്തനമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹമാണ് ഇതിൻ്റെ വിവർത്തനം മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഭാഗം ശ്രദ്ധിക്കാം.
2: അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, തീർച്ചയായും നിനക്കു നാം ധാരാളമായ നേട്ടം നൽകിയിരിക്കുന്നു. അതായത് നിനക്കു നാം ധാരാളം നന്മയും വർദ്ധിച്ച ഔദാര്യവും നൽകിയിരിക്കുന്നു. അതിൽ പെട്ടതാണ് അന്ത്യനാളിൽ അല്ലാഹു തൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ഹൗലുൽ കൗസർ. അതിൻ്റെ നീളവും വീതിയും ഒരു മാസ വഴിദൂരമാണ്. അതിലെ ജലം പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമാണ്. അതിലുള്ള പാത്രങ്ങൾ എണ്ണത്തിലും തിളക്കത്തിലും ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയാണ്. അതിൽ നിന്നാരെങ്കിലും ഒരിക്കൽ കുടിച്ചാൽ അയാൾക്ക് പിന്നീടൊരിക്കലും ദാഹിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിന് നന്ദി കാണിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. ആകയാൽ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഈ രണ്ട് ആരാധനകളെ ഇവിടെ പ്രത്യേകം പരാമർശിച്ചു. കാരണം അവ രണ്ടും ആരാധനകളിൽ അതിശ്രേഷ്ഠവും പുണ്യകർമ്മങ്ങളിൽ മഹത്വമേറിയതുമാണ്. നമസ്കാരം ഹൃദയം കൊണ്ടും അവയവങ്ങൾ കൊണ്ടും അല്ലാഹുവിനുള്ള വിധേയത്വവും ആരാധനയുമാണ്. ബലിയാകട്ടെ, ഒരു അടിമ തൻ്റെ അടുക്കലുള്ള വിശിഷ്ടമായ ബലിമൃഗങ്ങളിലൂടെ അല്ലാഹുവിലേക്കടുക്കലും മനുഷ്യ മനസ്സുകൾ ഏറെ ഇഷ്ടപ്പെടുകയും പിശുക്ക് കാണിക്കുകയും ചെയ്യുന്ന ധനത്തെ ചെലവഴിക്കലുമാണ്. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നവൻ, അതായത് നിന്നോട് വിദ്വേഷം കാണിക്കുകയും നിന്നെ ആക്ഷേപിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നവൻ, അവൻ തന്നെയാണ് വാലറ്റവൻ. എല്ലാ നന്മയും കർമ്മങ്ങളും പ്രശസ്തിയും നഷ്ടപ്പെട്ടവൻ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാവട്ടെ യഥാർത്ഥത്തിൽ പരിപൂർണൻ തന്നെയാണ്. അതായത് പ്രശസ്തിയിലും സഹായികളുടെയും അനുയായികളുടെയും ആധിക്യത്തിലും ഒരു സൃഷ്ടിക്ക് സാധ്യമാവുന്ന രൂപത്തിലുള്ള പരിപൂർണത.
0: സൂറത്തുൽ കൗസർ അതിന് തഫ്സീറുസ്സാഇദി നൽകിയ വിശദീകരണത്തിൻ്റെ മലയാള വിവർത്തനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഖുർആൻ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ സഅദി. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കൗസറിൻ്റെ വിശദീകരണം, അബ്ദുറഹ്മാൻ നാസർ സഅദിയുടെ വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
4: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീനിന്റെ ഒരു പുതിയ എപ്പിസോഡിലെ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹശറിൽ നിന്നും 5-6 ആയത്തുകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശർ പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്, തജ്വീദ് നിയമങ്ങളും. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 5-6 ആയത്തുകളാണ്. ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക.
2: മാ ഖതഅ്തും മില്ലീനതിൻ ഔ തറക്തുമൂഹാ മാ ഖതഅ്തും മില്ലീനതിൻ ഔ തറക്തുമൂഹാ ഖായിമതൻ അലാ ഉസൂലിഹാ മാ ഖതഅ്തും മില്ലീനതിൻ ഔ തറക്തുമൂഹാ ഖായിമതൻ അലാ ഉസൂലിഹാ ഫബിഇദ്നില്ലാഹ് فبإذن الله وليخزي الفاسقين وما أفاء الله على رسوله منهم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله على من يشاء والله على كل شيء قدير
1: ما قطعتم انجامة آية شدكك ما قطعتم قاف طاء عين تاء ولا رأيكم شدكك ഈ പദം പറഞ്ഞാൽ മാത്രമാണ് കൃത്യമായ മഖ്റജുകളൊക്കെ ശരിയായിട്ട് വരുള്ളൂ. മാ ഖതഅ്തും, ഖതഅ്തും അല്ല, മാ ഖ ഖ. ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്. ഖ അതുപോലെ ത ഖത ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകിക്കൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. അപ്പോഴാണ് ത എന്ന ശബ്ദം വരികയുള്ളൂ. ഇല്ലെങ്കിൽ ത്വ ത്വ ത്വ എന്നേ വരികയുള്ളൂ. നാവിൻ്റെ മുതുക് മേലണ്ണാക്ക് അഥവാ മേലെ മുൻപല്ലുകളുടെ മുരട് കഴിഞ്ഞ് തൊട്ട് ആ ഒരു ഭാഗത്ത് തട്ടിക്കൊണ്ട് അഥവാ തഇനെ ത്വ എന്ന് ഉച്ചരിക്കുന്ന പോലെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ത എന്നാണ്. മ ഖതഅ്തും, ഖതഅ്തും മിൻ ലീനത്തിൻ, മീം സാക്കിനയ്ക്ക് ശേഷം മീമാണ് ഇദ്ഗാം മുതമാസിൽ, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിൽ മിക്സ് ചെയ്യുക, കൂട്ടിലേപ്പിക്കുക. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മാ ഖതഅ്തും മിൻ, മിൻ ലി, സാക്കിന നൂന് ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മിൻ ലീനത്തിൻ അ, ലീനത്തിൻ അ, തൻവീനിന് ശേഷം ഹംസയാണ്. അതുകൊണ്ട് വെളിവാക്കണം. തൻവീനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ലീനത്തിൻ നൗ, മിൻ ലീനത്തിൻ നൗ, നൗ തറക്തുമൂഹ എന്ന് പറയരുത്, നൂനിനെ കൊണ്ട് പറയരുത്. ഔ തറക്തുമൂഹ, കാഫിൻ്റെ ഉച്ചാരണം ഔ തറക്, കാ കീ കു എക്, ഔ തറക്തുമൂഹ ഖായിമതൻ, മഖ്റജ് ഖാഫിൻ്റെ മഖ്റജ് ചെറുനാക്കിൻ്റെ ഭാഗമാണ്, ശ്രദ്ധിക്കുക. അതുപോലെ അവിടെ മദ് മുത്തസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ഖായിമതൻ, ഔ തറക്തുമൂഹ ഖായിമതൻ. ഇനി ഖായിമതൻ അ, തൻ അ, തൻവീനു ശേഷം ഐന് വെളിവാക്കി ഉച്ചരിക്കണം. തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കണം. ഇസ്ഹാർ ഖായിമതൻ അല, അല ഉസൂലിഹ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിനു ശേഷം ഹംസ വേറെ പദത്തിലാണ് മുൻഫസിൽ. 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. അല ഉസൂലിഹ, ഇനി ഉസൂലിഹ എന്നതിലെ സ്വാദ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം, ഇല്ലെങ്കിൽ സീന് വരും. അല ഉസൂലിഹ, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മദ്യം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അതാണ് സൂലിഹ ഫബി ഇദ്നില്ലാ, ഫബി ഇദ്നില്ലാ. ഈ പദം ശ്രദ്ധിക്കുക, ആയത്തിൽ കുർസിയിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫബി ഇദ്നില്ലാ, ഇദ്നി അല്ല, ഫബി ഇദ്നില്ലാ, ഫബി ഇദ്നി, ഫബി ഇദ്നില്ലാ, ബി ഇദ്നി അല്ല, ഫബി ഇദ്നി, ഫബി ഇദ്നില്ലാഹി വലിയുഖ്സിയൽ ഫാസിഖീൻ, വലിയുഖ്സിയൽ ഫാസിഖീൻ. ആയത്തിൻ്റെ അവസാനങ്ങളിലൊക്കെ മദ് ഇറദിൽ സുക്കൂനാണ്. അടുത്ത ആയത്ത് ആറാമത്തെ ആയത്ത് വമാ അഫ അല്ലാഹു വമാ അഫ അല്ലാഹ്, മദ് മുൻഫസിലാണ്. വമാ അഫ, ഇനി അഫ അല്ലാഹ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. മുത്തസിൽ എന്ന് പറഞ്ഞാൽ അതേ പദത്തിൽ തന്നെയാണ് മദ്ദിൻ്റെ അക്ഷരവും ഹംസയും. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വേറെ പദത്തിൽ, അതാണ് മുൻഫസിൽ. ഇനി വമാ അഫ അല്ലാഹു

0: ഇത് ഗംബിഗുന്ന. വലാരിക്കാബിയുവ ഇവിടേക്ക് ഇത് ഗംബിഗുന്നയാണ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഖൈലിഖ്യാബിഹ്. ഇങ്ങനെ ഇനി വലാഖിന്നല്ലാഹ് നൂൻ മുഷദ്ദ ഗുന്ന. ولكنالله يسلط يسلط ط طي ط ط ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. يسلط رسله رسله സീന് ദമ്മാണ്. റുസു സീന് ദമ്മാണ്. റുസുലഹു സീന് സുക്കൂൻ വരുന്നത് ശ്രദ്ധിക്കണം. ഇത്തരം പദങ്ങളൊക്കെയാണ് കൃത്യമായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. റുസുലഹു അല്ല റുസു. റുസുലഹു അല മൈ യഷ മൈയ ഇത് ഗാം ബിഗുന്ന. നൂനിനെയ ഇലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ യഷ മദ് മുത്തസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. والله على كل شيء ق والله على كل شيء ق تنوين ശേഷം ഖാഫ് ഇഖ്ഫാം ബിഗുന്ന. തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും ശ്രദ്ധിക്കണം. അപ്പോൾ والله على كل شيء ق قدير എന്നാണ്. قدير അല്ല ഖദീർ. റായിനെ തർഖീഖ് ചെയ്യണം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം. മാ ഖത്അതും മിൻ ലീനതിൻ ഔ തറക്തുമൂഹാ ഖായിമതൻ അലാ ഉസൂലിഹാ أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين وما أفاء الله على رسوله منهم فما أوجفتم فَمَا أَوْجَفْتُمْ عَلَيْهِ مِنْ خَيْلٍ وَلَا رِكَابٍ وَلَكِنَّ اللَّهَ يُسَلِّطُ رُسُلَهُ وَلَكِنَّ اللَّهَ يُسَلِّطُ رُسُلَهُ عَلَى مَنْ يَشَاءُ وَلَكِنَّ اللَّهَ يُسَلِّطُ رُسُلَهُ عَلَى مَنْ يَشَاءُ والله على كل شيء قدير. സൂറ ഹശ്റിലെ 5-6 ആയത്തുകളാണ് ഇന്ന് നാം കേട്ടിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാകല്ലാഹു ഖൈറാ, ബാരക്കല്ലാഹു ഫീക്. അത്തഹ്സീൻ ഇവിടെ സമാപിക്കുകയാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിൽ നിന്നും 5-6 ആയത്തുകളാണ്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: Peace Quran Radio avadharippikkunnu. Tafsir Amani. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
4: വചനം 81. വല്ലാഹു അല്ലാഹു ജഅലലകും നിങ്ങൾക്കുണ്ടാക്കി തന്നു മിമ്മ ഖലഖ അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് ലിലാലൻ തണലുകളെ വജഅലലകും നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു മിനൽ ജിബാലി മലകളിൽ നിന്ന് അക്നാന ഒളിയിടം മറഞ്ഞിരിക്കുന്ന പതികളെ വജഅലലകും നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു സറാബീല ഉടുപ്പുകൾ തഖീക്കും നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന നിങ്ങൾക്കു തടുക്കുന്ന അൽഹറ ചൂടിനെ ചൂടിൽ നിന്നും

വസറാബീല ഉടുപ്പുകളും, തഖീക്കും അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക അപ്രകാരം, യുതിമ്മു അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു അവൻ്റെ അനുഗ്രഹം, അലൈക്കും നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, എനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമാ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈകൽ ബലാഉൽ മുബീൻ.
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദികെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽ അദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: നമ്മൾ കേൾക്കുന്നത് പരനിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 407-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം ഷെയ്ഖ് സഅദ് അൽഗാമിദി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവരാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു. വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ഹറമൈൻ ലൈവ് പരിപാടിയാണ്. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. മദീന മസ്ജിദുൻ നബവിയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്ത് യൂസുഫ് 22 മുതൽ 42 വരെയുള്ള ആയത്തുകൾ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

ولئن لم يفعل ما آمره ليسجنن وليكونن من الصاغرين.

മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി നടത്തിയ ഖുർആൻ പാരായണം സൂറത്തുൽ ഹിജ്ർ 85 മുതൽ 99 വരെയുള്ള ആയത്തുകൾ.

0: ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين واعبد ربك حتى يأتيك اليقين.
1: ഹറമൈൻ ലൈവ് ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേട്ടത്.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ. Tune to reality.
4: Bismillahir Rahmanir Rahim.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ആരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അൽമുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അൻആം 153 മുതൽ 158 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ

0: നബി അലൈഹിസ്സലാമിന് യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും, അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തഫ്സീർ അമാനി. സൂറത്തു മറിയം 18 മുതൽ 22 വരെയുള്ള വചനങ്ങളുടെ ആശയം കേൾക്കാം.
3: വചനം 18, വാക്കർത്ഥം. ഖാലത്ത്, അവൾ പറഞ്ഞു, ഇന്നി നിശ്ചയമായും ഞാൻ, അഊദു, ഞാൻ ശരണം പ്രാപിക്കുന്നു, അഭയം തേടുന്നു, ബിർ റഹ്മാനി, റഹ്മാനിൽ, പരമകാരുണികനിൽ, മിങ്ക, നിന്നിൽ നിന്ന്, ഇങ്കുന്ത, നീ ആണെങ്കിൽ, തഖയ്യ, ഭക്തിയുള്ളവൻ.
4: قالت إني أعوذ بالرحمن منك إن كنت تقيا.
5: അവൾ പറഞ്ഞു, നീ ഒരു ഭക്തിയുള്ളവനാണെങ്കിൽ നിന്നിൽ നിന്ന് ഞാൻ പരമകാരുണ്യകനായുള്ളവനിൽ ശരണം പ്രാപിക്കുന്നു.
3: വചനം 19, വാക്കർത്ഥം. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നമാ അന, നിശ്ചയമായും ഞാൻ, റസൂലു, ദൂതൻ മാത്രമാകുന്നു, റബ്ബിക്ക്, നിന്റെ റബ്ബിൻ്റെ, ലി അഹബ, ഞാൻ ദാനം ചെയ്യുവാൻ, ലക്കി, നിനക്ക്, ഗുലാമൻ, ഒരു ആൺകുട്ടിയെ, സക്കിയ, പരിശുദ്ധനായ.

0: അദ്ദേഹം പറഞ്ഞു, നിനക്ക് പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെക്കുറിച്ചുള്ള സുവിശേഷം പ്രദാനം ചെയ്യുന്നതിനായി നിന്റെ റബ്ബിന്റെ ദൂതൻ മാത്രമാണ് ഞാൻ.
1: വചനം 20. വാക്കർത്ഥം: ഖാലത്, അവൾ പറഞ്ഞു, അന്നായക്കൂനു, എങ്ങനെയാണുണ്ടാവുക? ലീ, എനിക്ക്, ഗുലാമുൻ, ഒരു ആൺകുട്ടി. വലം യംസസ്നി, എന്നെ സ്പർശിച്ചിട്ടില്ല, തൊട്ടിട്ടില്ലാതെ. ബഷറുൻ, ഒരു മനുഷ്യനും. വലം അക്കു, ഞാൻ ആയിട്ടുമില്ല. ബഗയ്യൻ, ഒരു ദുർവൃത്ത, തോന്നിയവാസക്കാരി.

0: അവൾ പറഞ്ഞു, എങ്ങനെയാണ് എനിക്ക് കുട്ടിയുണ്ടാകുന്നത്? ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടുമില്ല, ഞാൻ ദുർവൃത്തയായിരുന്നതുമില്ല എന്നിരിക്കെ.
1: വചനം 21. വാക്കർത്ഥം: ഖാല, അദ്ദേഹം പറഞ്ഞു. കദാലിക്ക്, അങ്ങനെ തന്നെ, അപ്രകാരം തന്നെ. ഖാല റബ്ബുക്ക്, നിന്റെ റബ്ബ് പറയുന്നു. ഹുവ അലയ്യ, അത് എനിക്ക്. ഹയ്യിനുൻ, നിസ്സാര കാര്യമാണ്. വലിനജ് അലഹു, അവനെ ആക്കുവാനുമാണ്. ആയത്തൻ, ഒരു ദൃഷ്ടാന്തം. ലിന്നാസി, ജനങ്ങൾക്ക്. വറഹ്മതം മിന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യവും. വകാന, അതായിരിക്കുന്നു. അമ്രൻ, കാര്യം. മഖ്ദിയ, തീരുമാനം ചെയ്യപ്പെട്ട.

0: അദ്ദേഹം പറഞ്ഞു, കാര്യം അപ്രകാരം തന്നെ. നിന്റെ റബ്ബ് പറയുന്നു, അതു എനിക്കൊരു നിസ്സാര കാര്യമാണ്. അവനെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യവും ആക്കുവാൻ വേണ്ടിയുമാകുന്നു. ഇതു തീരുമാനിക്കപ്പെട്ട ഒരു കാര്യവുമായിരിക്കുന്നു.
1: 18 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം അഥവാ ആയത്ത്, അവൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം അഥവാ അനുഗ്രഹം റഹ്മത്ത്, ഇങ്ങനെ രണ്ടു കാര്യങ്ങളാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി അള്ളാഹു പറഞ്ഞത്. ഈ രണ്ടു വാക്കുകളിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും അള്ളാഹു ചുരുക്കി ചിത്രീകരിക്കുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തിൻ്റെ കൈക്കു വെളിപ്പെട്ട സംഭവങ്ങളും അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളെത്രേ. അദ്ദേഹത്തിന് ലഭിച്ച ദിവ്യോത്ബോധനങ്ങളും അദ്ദേഹം സമുദായത്തിനു ചെയ്ത ഉപദേശങ്ങളുമെല്ലാം മനുഷ്യ സമുദായത്തിന് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങളുമാകുന്നു. അപ്പോൾ 21 വചനത്തിൻ്റെ ആദ്യ ഭാഗം, ആയത്തൻ ലിന്നാസി വറഹ്മത്തൻ മിന്ന, അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര സംക്ഷേപമാകുന്നു ഉൾക്കൊള്ളുന്നത് എന്നു പറയാം.
2: വചനം 22, വാക്കർത്ഥം, ഫഹമലത്ഹു, അങ്ങനെ അവൾ അവനെ ഗർഭം ധരിച്ചു. ഫന്തബദത്, എന്നിട്ടവൾ വിട്ടുപോയി. ബിഹി, അതുമായി, അതും കൊണ്ട്. മകാനൻ, ഒരു സ്ഥലത്തേക്ക്. കസ്വയ്യ, ദൂരപ്പെട്ട.
3: ഫഹമലത്ഹു ഫന്തബദത് ബിഹി മകാനൻ കസ്വയ്യ,
0: അങ്ങനെ അവൾ അവനെ ഗർഭം ധരിച്ചു. എന്നിട്ടു അവൾ അതുമായി ഒരു ദൂരപ്പെട്ട സ്ഥലത്ത് വിട്ടുമാറി താമസിച്ചു.
2: വചനം 23, വാക്കർത്ഥം, ഫഅജാഅഹ, അനന്തരം അവളെ വരുത്തി കൊണ്ടുവന്നു. അൽ മഹാദു, പ്രസവവേദന. ഇലാ ജിസ്ഇൻ നഖ്ലതി, ഈത്തപ്പന മരത്തിങ്കലേക്ക്. ഖാലത്, അവൾ പറഞ്ഞു. യാ ലൈതനി, ഹാ, ഞാൻ ആയെങ്കിൽ നന്നായേനെ. മിത്തു, ഞാൻ മരണപ്പെട്ടുപോയി എങ്കിൽ. ഖബ്ല ഹാദ, ഇതിനു മുമ്പ്. വകുന്തു, ഞാൻ ആയിത്തീരുകയും ചെയ്തെങ്കിൽ. നസ്യം മൻസിയ, തീരെ മറക്കപ്പെട്ടുപോയ ഒരാൾ. പറ്റേ, വിസ്മരിക്കപ്പെട്ട ഒരു വസ്തു.

0: അനന്തരം പ്രസവവേദന അവളെ ഈത്തപ്പന മരത്തിനടുക്കലേക്ക് കൊണ്ടുവന്നു. അവൾ പറഞ്ഞു, ഹാ, ഇതിനു മുമ്പ് തന്നെ ഞാൻ മരിക്കുകയും തീരെ വിസ്മരിക്കപ്പെട്ടുപോയ ഒരാളായി തീരുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ.
1: 22-23 വചനങ്ങളുടെ വിശദീകരണം. ഭർത്താവില്ലാതെ ഗർഭവതിയായ സ്ത്രീക്ക് ജനങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകുവാൻ തോന്നുക സ്വാഭാവികമാണല്ലോ. മറിയം അലൈഹസ്സലാം സ്വജനങ്ങളെ വിട്ട് യഹൂദിയായിലെ ബത്ലഹേമിലേക്ക് പോയി എന്നാണ് ബൈബിൾ ലൂക്കോസ് 2:5 വചനത്തിൽ പറയുന്നത്. പ്രസവ വേദന വന്നപ്പോൾ ചാരിയിരുന്ന് ആശ്വസിക്കുവാനായി ഈത്തപ്പനയുടെ അടുക്കൽ വന്നു. തന്റെ നിസ്സഹായതയിൽ അവർ വ്യസനിച്ചു. നേരത്തെ തന്നെ ഞാൻ മരിച്ചു പോകുകയും എന്റെ കാര്യം ജനങ്ങളിൽ നിന്ന് തീരെ വിസ്മരിക്കപ്പെട്ടു പോകുകയും ചെയ്തിരുന്നുവെങ്കിൽ ഹാ എത്ര നന്നായേനെ എന്നിങ്ങനെ വിലപിച്ചു. തീരെ വിസ്മരിക്കപ്പെട്ട ഒരാൾ എന്നത് നസിയം മൻസിയ എന്ന വാക്കിന്റെ ഉദ്ദേശാർത്ഥമാകുന്നു. ശരാശരി എന്നും കൃകൃത്യം എന്നും നാം അഥവാ മലയാളക്കാർ പറയാറുള്ളത് പോലെ ശക്തി കൂട്ടിപ്പറയുമ്പോൾ അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗമാണത്. നേരെ വാക്കർത്ഥം മറക്കപ്പെട്ടുപോയ മറന്നത് എന്നാകുന്നു. അങ്ങനെ മറിയം അലൈഹസ്സലാം അവിടെ വെച്ച് പ്രസവിച്ചു.
2: വചനം 24 വാക്കർത്ഥം: ഫനാദാഹ, അപ്പോൾ അവൻ അവളെ വിളിച്ചു പറഞ്ഞു. മിൻ തഹ്തിഹ, അതിന്റെ ചുവട്ടിൽ നിന്ന്, അവളുടെ അടിയിൽ നിന്ന്. അല്ലാ തഹ്സനി, നീ വ്യസനിക്കേണ്ട എന്ന്. ഖദ് ജഅല, ആക്കിയിട്ടുണ്ട്. റബ്ബുക്കി, നിന്റെ റബ്ബ്. തഹ്തക്കി, നിന്റെ താഴെ, നിന്റെ കീഴിൽ. സരിയ, ഒരു മഹാനെ, മാന്യനെ, ഒരു ഉറവുചാൽ.

0: ഉടനെ അവൻ അതിന്റെ ചുവട്ടിൽ നിന്നു അവളെ വിളിച്ചു പറഞ്ഞു, വ്യസനിക്കേണ്ട, നിന്റെ രക്ഷിതാവ് നിന്റെ കീഴിലൊരു മഹാനെ ആക്കി തന്നിരിക്കുകയാണ്.
1: വചനം 25. വാക്കർത്ഥം: വഹുസ്സി, നീ കുലുക്കുകയും ചെയ്തുകൊള്ളുക. ഇലൈക്ക്, നിന്റെ അടുക്കലേക്ക്. ബിജിസ്ഇൻ നഖ്ലത്തി, ഈത്തപ്പന മരത്തെ. ഈന്തത്തടിയെ. തുസാഖിത്, അത് വീഴ്ത്തിത്തരും. അലൈക്ക്, നിനക്ക്. റുത്വബൻ, ഈത്തപ്പഴം പഴുത്തത്. കാരക്ക, ജനീയൻ, പുതിയ, പുതുതായി പറിച്ചെടുത്ത.
0: നിന്റെ അടുക്കലേക്ക് കാരക്ക വീണുകിട്ടുവാൻ ഈത്തപ്പന കുലുക്കിക്കൊള്ളുക. അതു നിനക്ക് പുതിയ ഈത്തപ്പഴം വീഴ്ത്തിത്തരുന്നതാണ്.
1: വചനം 26. വാക്കർത്ഥം: ഫകുലി, അങ്ങനെ നീ തിന്നുക. വശ്രബി, നീ കുടിക്കുകയും ചെയ്യുക. വഖർരി, നീ കുളിർക്കുകയും ചെയ്യുക, അടങ്ങുകയും ചെയ്യുക. ഐനൻ, കണ്ണ്. ഫയിമ്മാ തറയിന്ന, ഇനി നീ കാണുന്ന പക്ഷം. മിനൽ ബശരി, മനുഷ്യരിൽ നിന്ന്. അഹദൻ, ഒരാളെ, ആരെയെങ്കിലും. ഫകൂലി, അപ്പോൾ നീ പറയുക. ഇന്നി, നിശ്ചയമായും ഞാൻ. നദർത്തു, ഞാൻ നേർന്നിരിക്കുന്നു, നേർച്ചയാക്കിയിരിക്കുന്നു. ലിർറഹ്മാനി, പരമകാരുണികന്, അഥവാ റഹ്മാനായ അള്ളാഹുവിന്. സൗമൻ, വ്രതം, നോമ്പ്. ഫലൻ ഉക്കല്ലിമ, ആകയാൽ ഞാൻ സംസാരിക്കുകയില്ല തന്നെ. അല്യൗമ, ഇന്ന്. ഇൻസിയ, ഒരു മനുഷ്യനോടും.

0: അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും സന്തോഷത്താൽ കണ്ണു കുളിർക്കുകയും ചെയ്തുകൊള്ളുക. ഇനി നീ മനുഷ്യരിൽ വല്ലവരെയും കാണുകയാണെങ്കിൽ പരമകാരുണികന് അഥവാ അള്ളാഹുവിന് വ്രതം അനുഷ്ഠിക്കുവാൻ ഞാൻ നേർന്നിരിക്കുകയാണ്. ആകയാൽ ഞാൻ ഇന്ന് ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല തന്നെ എന്ന് നീ പറഞ്ഞേക്കുക.
1: 24 മുതൽ 26 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. വ്രതം അഥവാ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ സംസാരിക്കാതെ മൗനം അവലംബിക്കുന്ന സമ്പ്രദായം യഹൂദരുടെ ഇടയിൽ പതിവുണ്ടായിരുന്നു. മറിയമിനെ സംബന്ധിച്ചിടത്തോളം ജനസംസാരം ഇല്ലാതായി കിട്ടുവാനും ഈ മൗനവ്രതം സഹായകരമായിരിക്കുമല്ലോ. ഈത്തപ്പനയുടെ ചുവട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അപ്പോൾ ജനിച്ച ആ ശിശു, അതെ, ഐസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ആയിരുന്നുവെന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗം പറയുന്നത്. ഐസാ അലൈഹിസ്സലാത്തു വസ്സലാം നബിയെ സംബന്ധിച്ചിടത്തോളം അതിൽ അസാംഗത്യമൊന്നുമില്ല. വാചകത്തിന്റെ ഘടനയും പ്രത്യക്ഷത്തിൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നതും. തൊട്ടിലിൽ ശിശുവായിക്കൊണ്ടിരിക്കെ തന്നെ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുന്നതാണ്. വയുക്കല്ലിമുന്നാസഫിൽ മഹദി എന്ന് സൂറത്തു ആലു ഇമ്രാൻ 46 വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. താഴെ 30 വചനത്തിൽ അപ്രകാരം അദ്ദേഹം സംസാരിച്ചതായി കാണുകയും ചെയ്യാം. മറിയമിന് മനസ്സമാധാനവും മനോധൈര്യവും ഉണ്ടാക്കുവാനായി അള്ളാഹു കുട്ടിയെ സംസാരിപ്പിച്ചതായിരിക്കും. മറ്റൊരു വിഭാഗക്കാർ പറയുന്നത് വിളിച്ചു പറഞ്ഞത് മലക്ക് ആയിരുന്നുവെന്നാകുന്നു. ഏതായാലും 26 ആയത്തിന്റെ അവസാനം വരെയുള്ള ഭാഗം മുഴുവനും വിളിച്ചു പറയപ്പെട്ടതിൽ ഉൾപ്പെടുന്നു. സരീയൻ എന്ന വാക്കിനാണ് ഒരു മഹാൻ എന്നു അർത്ഥം പറഞ്ഞത്. താൻ പ്രസവിച്ച കുട്ടിയുടെ ഭാവിയെ സൂചിപ്പിച്ചുകൊണ്ട് മറിയമിന്റെ വ്യസനം ഇല്ലാതാക്കി സാന്ത്വനപ്പെടുത്തുവാൻ വേണ്ടിയാകുന്നു നിന്റെ കീഴിൽ ഒരു മഹാനെ ആക്കിയിരിക്കുന്നുവെന്നു പറഞ്ഞത്. ഭാവിയിൽ ഒരു വലിയ മഹാനാകുവാൻ പോകുന്ന കുട്ടിയാണ് നീ പ്രസവിച്ചിരിക്കുന്ന ഈ കുട്ടി. നിനക്കു തൽക്കാലം ഇവിടെ തിന്നുവാനും കുടിക്കുവാനും വിഷമമില്ല. ആകയാൽ കുട്ടിയോടുകൂടി മനസ്സമാധാനത്തിലും സന്തോഷത്തിലും കടിഞ്ഞുകൂടിക്കൊള്ളുക എന്നു സാരം. സരീയൻ എന്ന വാക്കിന് ഉറവുചാൽ എന്നും അർത്ഥമുണ്ട്. ഈ അർത്ഥമാണ് ചില വ്യാഖ്യാതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ, നിന്റെ താഴെയുള്ള ഉറവുചാലിൽ നിന്ന് നിനക്ക് വെള്ളവും ഉപയോഗിക്കാം എന്നു സാരമാകുന്നു.
2: തഫ്സീർ റമാനി ഇവിടെ സമാപിക്കുന്നു.
3: പീസ് റേഡിയോ മറ്റൊരു ശ്രദ്ധേയമായ പരിപാടിയിലേക്കാണ് പോകുന്നത്. പീസ് റേഡിയോ ഹൃദയ വസന്തം, പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സാരോപദേശം മനുഷ്യ മനസ്സുകളിൽ മാറ്റത്തിൻ്റെ കുളിർ വീശുന്നു. ഇന്ന് ഹൃദയ വസന്തം പരിപാടിയിൽ സൂറത്ത് ഹൂദിലെ 61 ആയത്തിൽ സ്വാലിഹ് നബി അലൈഹിസ്സലാമിയുടെ സദുപദേശമാണ് സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ പ്രാർത്ഥന കേൾക്കും. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു ബഹുമാനനായ ജംഷീർ സ്വലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ സമൂദ അഖാഹും സ്വാലിഹൻ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു ഹുവ അൻശഅകും മിനൽ അർളി واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഹൂദിലെ 61 വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സമൂദ് ഗോത്രത്തിലേക്ക്, സമൂദ് ജനതയിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം. സ്വാലിഹ് നബി സമൂദ് ഗോത്രത്തിൽ അവരുടെ ഇടയിൽ നിന്നു തന്നെ അവരുടെ പ്രവാചകനായി അള്ളാഹു അവരിലേക്ക് നിയോഗിക്കുകയും ആ പ്രവാചകൻ അവരുടെ ഇടയിൽ നടത്തിയ ദഅവ പ്രവർത്തനങ്ങളും ആ ജനതയുടെ പ്രതികരണങ്ങളും ഒക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് സൂറത്തുൽ ഹൂദിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇതിന് തൊട്ട് മുമ്പ് ആദ് സമുദായത്തിൻ്റെ അവസ്ഥയും അവരിലേക്ക് ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചതും ആദ് സമുദായത്തെ ആ പ്രവാചകൻ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും അതുവഴി പരലോക ഇഹലോക ജീവിത വിജയത്തിലേക്കും നിരന്തരം അവരെ ക്ഷണിച്ചെങ്കിലും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആ പ്രവാചകൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും അതിലൂടെ വിജയം പ്രാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അവസാനം ധിക്കാരത്തിൻ്റെ മാർഗം സ്വീകരിക്കുകയും വതിൽക ആദുൻ, അതാണ് ആദ് സമുദായം, ജഹദൂബി ആയാത്തി റബ്ബിഹിം, അവർ അവരുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി നിഷേധിച്ചു. വഅസൌ റുസുലഹു, അവരിലേക്ക് വന്ന പ്രവാചകൻ ഹൂദ് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചു. അള്ളാഹു ഇവിടെ പ്രയോഗിച്ചത് എല്ലാ അമ്പിയാക്കളെയും അവർ ധിക്കരിച്ചു. വത്തബഉ അംറ കുല്ലി ജബ്ബാരിൻ അനീദ്, എല്ലാ ധിക്കാരികളും മർക്കടമുഷ്ടിക്കാരുമായ സ്വേച്ഛാധിപതികളുമായ ആളുകളുടെ കൽപ്പന അവർ പിൻപറ്റുകയും ചെയ്തു. അവരിലേക്ക് സന്മാർഗത്തിൻ്റെ വെളിച്ചവുമായി വന്ന നല്ല ഉപദേശങ്ങളുമായി വന്ന ഹൂദ് നബി അലൈഹിസ്സലാമിനെ സ്വീകരിക്കാതെ അതിൻ്റെ മറുഭാഗത്തുനിന്ന കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന, വെറുപ്പ് പ്രചരിപ്പിക്കുന്ന, വിദ്വേഷം പരത്തുന്ന, തോന്നിയാസങ്ങളുടെയും മിച്ചകളുടെയും കൂടെ സഞ്ചരിക്കുന്ന ധിക്കാരികളും സ്വേച്ഛാധിപതികളുമായ കുതന്ത്രക്കാരുടെ കൽപ്പനകളെയാണ് ആദ് സമുദായം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേൽ അയക്കപ്പെട്ടു എന്ന് ഖുർആൻ ഇതിൻ്റെ മുമ്പുള്ള വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വ ഉത്തുബിഉ ഫി ഹാദിഹി ദുനിയ, അവരുടെ ഈ നിലപാടിന് പ്രതിഫലമായി തിരിച്ചു അള്ളാഹുവിൽ നിന്ന് അവർക്ക് കിട്ടിയത്. വ ഉത്തുബിഉ ഫി ഹാദിഹി ദുനിയ ലഅനതൻ, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ശാപം. വയൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലും അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശാപം. കാരണം എന്താണ്? അലാ ഇന്ന ആദൻ കഫറൂ റബ്ബഹും, അവർ അവരുടെ റബ്ബിനെ നിഷേധിച്ചു കളഞ്ഞു, നന്ദികേട് കാണിച്ചു. അലാ ബുഅദൻ ലി ആദ് ഖൗമി ഹൂദ്, ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയായ ആദ്, അവർക്ക് വിദൂരത, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ എത്ര ദൂരയായിപ്പോയി എന്ന് ഖുർആൻ അവരുടെ പരിണിതിയെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഈ സൂറത്തിൽ ആദ്യം നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയിൽ നടത്തിയ ദഅവത്തും ആ ജനതയുടെ അവസ്ഥയും അവരുടെ പ്രതികരണങ്ങളും അവരെ തൂഫാനിലൂടെ നശിപ്പിച്ചതും അതിനുശേഷം ഈ ആദ് സമുദായത്തിൻ്റെ അവസ്ഥയും അവരുടെ ധിക്കാരങ്ങളും അവരുടെ നന്ദികേടും അവരുടെ ദുർനടപ്പും കാരണം ഏഴു രാത്രിയും എട്ടു പകലും നീണ്ടു നിൽക്കുന്ന കൊടുങ്കാറ്റിനാലും പേമാരിയാലും കൊടുങ്കാറ്റിലൂടെ അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളാഹു നമ്മളെ മറ്റു വചനങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി 61-ാമത്തെ വചനത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. വഇലാ സമൂദ്, സമൂദ് ജനതയിലേക്ക് നാം നിയോഗിച്ചു, അള്ളാഹു നിയോഗിച്ചു. അഹാഹും, അവരുടെ സഹോദരൻ സ്വാലിഹ്, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ. എന്താ സ്വാലിഹ് നബി എന്നിട്ട് ചെയ്തത്? ഖാല, സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. മാ ലക്കും, നിങ്ങൾക്കില്ല തന്നെ, മിൻ ഇലാഹിൻ, ഒരു ദൈവവും, ഇലാഹിൽ നിന്ന്, ആരാധ്യരിൽ നിന്ന്, ഗൈറുഹു, അവനല്ലാതെ, അല്ലാഹുവല്ലാതെ നിങ്ങൾക്ക് ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രം, ഇബദുല്ലാഹ, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഹുവ, അവൻ അല്ലാഹു, അൻഷഅക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അൻഷഅയുൻഷി ഉന്നന സൃഷ്ടിക്കുക, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അൻഷഅക്കും മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാകുന്നു. വസ്തഅമറക്കും ഫീഹ, വസ്തഅമറക്കും ഫീഹ, എന്നിട്ട് അവൻ നിങ്ങളെ വളർത്തുകയും ചെയ്തു. സൃഷ്ടിച്ച് വളർത്തി, എന്നിട്ടവൻ നിങ്ങളവിടെ അധിവസിപ്പിച്ചു. ഇസ്തഅമറ, വസ്തഅമറക്കും, നിങ്ങളെ അവൻ അവിടെ അധിവസിപ്പിക്കുകയും ചെയ്തു. ഫസ്തഗ്ഫിറൂഹു ഫ, അതിനാൽ, നിങ്ങളുടെ സ്രഷ്ടാവ് അല്ലാഹുവായതിനാൽ, നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചവൻ അല്ലാഹുവായതിനാൽ, നിങ്ങളെ സംരക്ഷിക്കുന്നതും നിങ്ങൾക്ക് എല്ലാം നൽകുന്നതും അല്ലാഹുവായതിനാൽ, ഫസ്തഗ്ഫിറൂഹു, നിങ്ങളവനോട് പാപമോചനം തേടുക, നിങ്ങളവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഫസ്തഗ്ഫിറൂഹു, അല്ലാഹുവിനോട് നിങ്ങൾ പശ്ചാത്തപിക്കുക. സുമ്മ, പിന്നീട്, തൂബൂ ഇലൈഹി, അവനിലേക്കു നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക, തൗബ ചെയ്യുക. സുമ്മ, പിന്നെ, തൂബൂ, നിങ്ങൾ തൗബ ചെയ്യുക, ഇലൈഹി, അവനിലേക്ക്. ഇന്ന, തീർച്ചയായും, റബ്ബി, എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ്, ഖരീബുൻ മുജീബ്, അടുത്തു തന്നെയുള്ളവനും, ഖരീബ്, അടുത്തു തന്നെയുള്ളവനും, മുജീബ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാകുന്നു. മുജീബ്, ഉത്തരം നൽകുന്നവനുമാകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മദായിൻ പ്രദേശത്ത്, അതായത് തബൂക്കിൻ്റെയും മദീനയുടെയും ഇടയിലുള്ള മദായിൻ എന്ന ദേശത്താണ് ഈ സമൂദ് ഗോത്രം താമസിച്ചിരുന്നത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ പറ്റും. വലഖദ് അർസൽന, തീർച്ചയായും നാം നിയോഗിച്ചു, ഇലാ സമൂദ്, സമൂദിലേക്ക്, സ്വാലിഹ് നബിനെ. സമൂദ് ഗോത്രം, വഹും അല്ലദീന കാനു യസ്കുനൂൻ, സെക്കൻ യസ്കുനർ, താമസിക്കുന്നവരായിരുന്നു. മദായിൻ, മദായിനിൽ, മദായിൻ എവിടെയാണ്? ബൈന തബൂക്ക് വൽ മദീന, ഇന്നുള്ള മദീനയുടെയും തബൂക്കിൻ്റെയും ഇടയിലുള്ള മദായിൻ പ്രദേശത്താണ് ഈ സമൂദ് ഗോത്രം താമസിച്ചിരുന്നത്. അള്ളാഹു ആദ് സമുദായത്തിനെ നശിപ്പിച്ചു കളഞ്ഞതിന് ശേഷമാണ് പിന്നീട് സമൂദ് ഗോത്രം ഉണ്ടായി വരുന്നത്. വഖാനു ബഅദ ആദിൻ, അവർ ആദ് സമുദായത്തിന് ശേഷമുള്ളവരായിരുന്നു. അങ്ങനെ അള്ളാഹു അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് പ്രവാചകനെ നിയോഗിക്കുകയാണ്. ഫബഅസ അല്ലാഹു മിൻഹും, അവരിൽ നിന്ന് തന്നെ, അതാണ് അഹാഹും, അവരുടെ സഹോദരൻ, ആ പ്രവാചകൻ വന്നിട്ട് ഫഅമറഹും, അവരോട് കൽപ്പിക്കുകയാണ്, ബി ഇബാദത്തില്ലാഹി വഹദ, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. കാരണം എന്താ? ലാ ഷരീക ലഹു, അല്ലാഹുക്ക് ഒരു ഷരീക്കും ഒരു പങ്കാളില്ല. അൽ ഖാലിഖ്, അല്ലാഹുവാണ് സ്രഷ്ടാവ്. അർ റാസിഖ്, അന്നം നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഈ ആയത്തിൽ ഇപ്രകാരം പറഞ്ഞത്, ഹുവ അൻഷഅക്കും മിനൽ അർളി, അവനാണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച് അധിവസിപ്പിച്ചത്, വളർത്തിയത്. സൃഷ്ടിച്ചു, വളർത്തി, കാരണം സൃഷ്ടിച്ചല്ല, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ഭൂമിയിൽ സൃഷ്ടിച്ചു, ഭൂമിയിൽ വളർത്തിക്കൊണ്ടുവരുന്നു. മനുഷ്യർക്ക് വളരണമെങ്കിൽ കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, ശ്വസിക്കാൻ വായു വേണം, ഒക്കെ വേണം. അതൊക്കെ ഇവിടെ ഒരുക്കി വച്ചു അള്ളാഹു. ആ ഒരുക്കി വച്ചതിനാൽ തന്നെ, ആ ഒരുക്കി വച്ചത് ഉപയോഗപ്പെടുത്തിയാണ് ഈ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും താമസിക്കുന്നത്. അവരെ അധിവസിപ്പിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് വിനീത വിധേയരായി താഴ്മയോടുകൂടി അവനെ അനുസരിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്ന് കാര്യകാരണസഹിതം സ്വാലിഹ് നബി അലൈഹിസ്സലാം ഈ സമൂദ് ഗോത്രത്തിനെ പഠിപ്പിക്കുകയാണ്. കാരണം അള്ളാഹു സൃഷ്ടി ആരംഭിച്ചത് ഇബ്തദഅ ഖൽഖകും മിൻഹ, മണ്ണിൽ നിന്നാണ്. കാരണം അള്ളാഹു ആദനബിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ് അള്ളാഹു ആദനബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ മനുഷ്യരെ അള്ളാഹു എന്തു ചെയ്തു, ഈ ഭൂമിയിൽ തലമുറകൾ തലമുറകളായി ഈ ഭൂമിയിൽ അധിവസിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ സ്വാഭാവികമായും മനുഷ്യരെന്നുള്ള നിലക്ക്, നമ്മുടെ ഇടയിലൊക്കെ നമുക്കൊക്കെ വന്നു പോയിട്ടുള്ള പാപങ്ങളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുമ്പോൾ അവൻ നമുക്കത് പുറത്ത് മാപ്പാക്കിത്തരും, നമ്മളോട് കൂടുതൽ കരുണ കാണിക്കും, നമുക്ക് ഇപ്പോൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വവും അനുഗ്രഹവും ഖൈറും അള്ളാഹു നൽകും. അതാണ് ഇവിടെ സ്വാലിഹ് നബി അലൈഹി സ്വലാം ആദ്യം ഓർമ്മിപ്പിച്ചത്, നിങ്ങളുടെ സ്രഷ്ടാവ് അള്ളാഹുവാണ്, നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത് അള്ളാഹുവാണ്, നിങ്ങളെ ഭൂമിയിൽ വളർത്തുന്നവൻ അള്ളാഹുവാണ്. ഇതൊക്കെ അള്ളാഹ നൽകുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമായി ബറക്കത്തുള്ളതായി മാറാനും അതിനോടുള്ള നന്ദിയുമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അതുമാത്രമല്ല, അവനോട് നമ്മൾ ഇസ്തിഗ്ഫാറുകൾ പാപങ്ങൾ പുറത്തു തരാൻ പ്രാർത്ഥിക്കുകയും ചെയ്ത് കൂട്ടിയ തിന്മകളിൽ നിന്ന് ഖേദിച്ച് ഇനിയൊരു തിരിച്ചുപോക്ക് ആ തെറ്റുകളിലേക്കുണ്ടാവില്ല എന്നുള്ള പ്രഖ്യാപനവും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. കാരണം ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് തൊട്ടടുത്തുള്ളവനും അതേപോലെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനുമാണ് എന്ന് വളരെ വ്യക്തമായി ഇവിടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള വ്യക്തത സ്വാലിഹ് നബി നൽകുകയാണ് ഒരൊറ്റ ആയത്തിൽ. അല്ലേ, ഈ ഒരൊറ്റ ആയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ അള്ളാഹു നമ്മളെയും പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അള്ളാഹുവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, വളരെ ഉച്ചത്തിൽ വേണോ അതോ മനസ്സിലാണോ? അപ്പോൾ വളരെ ഉച്ചത്തിലും അല്ല, എന്നാൽ മനസ്സിലും അല്ല, ചെറിയ ശബ്ദത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ മര്യാദയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹു ഒരു ചെവി കേൾക്കാത്തവനൊന്നും അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്തിലൂടെയും ഇതേ ആശയം അള്ളാഹു പഠിപ്പിച്ചു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ ഫലിയസ്തജീബൂലി വല്യുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. നബിയെ, വഇദാ സഅലക, നിന്നോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ അടിമകൾ മനുഷ്യർ, അന്നി എന്നെപ്പറ്റി, അള്ളാഹിനെക്കുറിച്ച് എങ്ങനെ ദുആ ചെയ്യണം, അള്ളാഹ എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ, ഫ ഇന്നി ഖരീബ്, അവരോട് പറയുക, ഞാൻ തീർച്ചയായും ഞാൻ അള്ളാഹു ഖരീബുൻ അവരുടെ തൊട്ടടുത്തുണ്ട്, സമീപസ്ഥനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അള്ളാഹുവിൻ്റെ കേൾവിയും കാഴ്ചയൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഉജീബു ദഅവതദ്ദാഇ, അതുമാത്രമല്ല, ഉജീബു ഞാൻ ഉത്തരം ചെയ്യും, ദഅവതദ്ദാഇ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക്, ഇദാ ദഅൻ അവൻ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ഈ ആയത്ത് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹു നമ്മുടെ തൊട്ടടുത്ത് പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്യും, പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇതേ ആശയം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിർ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒന്നുകൂടെ വ്യക്തമാക്കി, അള്ളാഹുവല്ലാത്തവർ, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ആരെ, അള്ളാഹുവല്ലാത്ത ആരോടെങ്കിലും വിളിച്ചു ദുആ ചെയ്താൽ, അള്ളാഹുവല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവരാരും കേൾക്കുകയില്ല. വലൌ മസ്സമിഉ, ഇനി കേൾക്കും എന്ന് നിങ്ങൾ ഏതെങ്കിലും നിലക്ക് സ്ഥാപിക്കാൻ ശ്രമിച്ച് തലകുത്തി മറിഞ്ഞാലും, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയും ഇല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അന്ത്യദിനത്തിൽ അവർ നിങ്ങളുടെ ശിർക്കിനെ നിഷേധിക്കുകയും ചെയ്യും. അപ്പോൾ സൂറത്തുൽ ഫാത്തിറിലെ ആയത്തിൽ അള്ളാഹു വളരെ വ്യക്തമാക്കി, അള്ളാഹു മാത്രമാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ, അള്ളാഹുവല്ലാത്തവർ പ്രാർത്ഥന കേൾക്കില്ല. ഇവിടെയും അല്ലാഹു പറഞ്ഞു, ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് തൊട്ടടുത്തുള്ളവനും പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനുമാണ്. സൂറത്തുൽ ബഖറയിലും അല്ലാഹു ഓർമ്മപ്പെടുത്തി, വഈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ, എൻ്റെ അടിമ നിന്നോട് എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ തൊട്ടടുത്തുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായൊരു വിഷയമാണ് ഈ സൂറത്തുൽ ഹൂദിലെ ഈ 61-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മദാഇൻ ദേശത്തേക്ക് അല്ലാഹു നിയോഗിച്ച, മദാഇൻ ദേശത്ത് താമസിച്ചിരുന്ന സമൂദ് ജനതയിലേക്ക് അല്ലാഹു നിയോഗിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളാണ് ഈ വിഷയത്തിൽ, ഈ ആയത്തിൽ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയം പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഹൂദിൻ്റെ 61-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, ഇതിലുള്ള ആശയം, ഈ ഓർമ്മപ്പെടുത്തൽ നമുക്ക് ലോകം അവസാനിക്കുന്ന വരെയുള്ള മുഴുവൻ ജനതക്കുമുള്ള മാർഗദർശനവും ഈ വിഷയത്തിലെ ഓർമ്മപ്പെടുത്തലുമാണ്. നമുക്കും നമ്മളോടുകൂടിയാണ് ഇത്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. അല്ലാഹുവാണ് നമ്മളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത്, അവനാണ് നമ്മളെ പിന്നെ നമ്മളെ ഉപജീവനം നൽകുന്നത്. അതുകൊണ്ട് അവനോട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, അവനിലേക്ക് നമ്മൾ തൗബ ചെയ്യണം. നമ്മുടെ ദുആ കേൾക്കാൻ സമീപസ്ഥനായി അതിനുത്തരം ചെയ്യാൻ കഴിവുള്ളവനായി ഏകനായ അല്ലാഹു മാത്രമാണ് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വിഷയം മനസ്സിലാക്കി ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുക. അല്ലാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ബാറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. പീസ് റേഡിയോ ഹൃദയവസന്തത്തിൽ ഇന്ന് സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ പ്രാർത്ഥന കേൾക്കും. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാനീയനായ ജംഷീർ സുലാഹി.
5: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുടെ സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറെ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ 2 പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ റേഡിയോയിൽ തൻസീൽ, സൂറത്തുൽ മുജാദിര മുതൽ സൂറത്തുൽ തലാഖ് വരെയുള്ള ഭാഗങ്ങളുടെ ശബ്ദസുന്ദരമായ ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: Peace Radio. Tune to reality.

0: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി ഖാതമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിവസവും ഓരോ ജുസ്അ വീതം പാരായണം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ ഖാതമുൽ ഖുർആനിൽ പാരായണം നിർവഹിക്കുന്നത് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 409-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

മാഷാ ജസാക്കും ഖൈർ. നിങ്ങൾ ഇതുവരെ കാത്തോർത്തത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഉംറാൻ 133 മുതൽ 145 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

0: ഇസ് റേഡിയോയിൽ തുടർന്ന് നാം കാതോർക്കുന്നു ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്കൊപ്പം ക്ലാസ് എടുത്തുകൊണ്ട് കൂടെയുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, എല്ലാ ദിവസവും ഈ സമയത്ത് വിശുദ്ധ ഖുർആനിൻ്റെ കേൾവിക്കും പാരായണത്തിനും മനഃപ്പാഠത്തിനുമായി ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, സൂറത്തുൽ അഹ്സാബിലെ 28-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

فتعالينا فتعالينا فتعالينا.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദാണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണവുമായി അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം ചേർന്നത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 57 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ കേട്ടുകഴിഞ്ഞത്. ഇന്ന് 58-59 ആയത്തുകളാണ് പഠിക്കുന്നത്.
1: وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا

ഈ ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വഇദ് ഖുൽനദ്ഖുലു, വഇദ് ഖുൽനദ്ഖുലു, ഖാഫ് ഖ ഈ അക്ഷരങ്ങളുടെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാദിഹിൽ ഖറിയ, ഹാദിഹിൽ ഖറിയത, ഇവിടെ ചില ആളുകളെങ്കിലും ഖറിയത, ഖറിയത, റായിനെ തർഖീഖ് ചെയ്യരുത്, ഖറിയത അല്ല ഖറിയത. ഫകുലു മിൻഹ ഹൈസു ഷിഅ്തും, ഹൈസു, ഹൈസു അല്ല ഹൈസു, ഹൈ തൊണ്ടയുടെ മധ്യഭാഗം, അതുപോലെ സഇന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം, സീന് ആവരുത്. ഹൈസു ഷിഅ്തും, ഷിഅ്തും, ഷിഅ്തും അല്ല ഷിഅ്തും അല്ല ഷിഅ്തും. റഗദ, റഗദ, ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം, റഗ, റഅദ അല്ല റഗദ. റഗദൻ വദ്ഖുലു, തൻവീന് ശേഷം വ വന്നാൽ ഇദ്ഗാം ബിഗുന്ന, റഗദൻ വ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, തൻവീനിനെ വയിലേക്ക് ഇദ്ഗാം ചെയ്യണം. റഗദൻ വദ്ഖുലുൽ, വദ് ദാലിനെ ഖൽഖല ചെയ്യണം, വദ്ഖുലുൽ, വദ്ഖുലുൽ ബാബ സുജ്ജദ, നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിന് ഖദർ നിർത്ത കൂട്ടി ഒതുക്കുമ്പോൾ സുജ്ജദൻ വഖൂലു, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുജ്ജദൻ വഖൂലു, വഖൂലു ഹിത്തത്തുൻ, ഹിത്ത, തൊണ്ടയുടെ മധ്യഭാഗം ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, ഇത്തുബാഖ് എന്ന സിഫത്ത്. ഹിത്ത, ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും, ഇവിടെ ഹിത്തത്തുൻ തൻവീന് ശേഷം നൂനാണ്, തൻവീനിനെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും, നഗ്ഫിർ ലക്കും അല്ല നഗ്, ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം, അതുപോലെ തന്നെ നഗ്ഫിർ, റായിനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം, നഗ്ഫിർ അല്ല നഗ്ഫിർ ലക്കും. ഖതായാക്കും, ഖതത, നേരത്തെ പറഞ്ഞതുപോലെ ത മഖ്റജ് കൃത്യമാക്കണം. ഖതായാക്കും വസനസീദുൽ മുഹ്സിൻ, ഖതായാക്കും വ സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് വേണം വ ഉച്ചരിക്കാൻ. ഖതായാക്കും വസനസീദുൽ, വസനസീദുൽ മുഹ്സിനീൻ, മുഹ് തൊണ്ടയുടെ മധ്യഭാഗം, ഹ മുഹ്സിനീൻ അല്ല മുഹ്, മുഹ്സിനീൻ. ഇനി അടുത്ത ആയത്ത്, ഫബദ്ദലല്ലദീന ളമു, ഫബദ്ദലല്ലദീന, അല്ലസീന അല്ല ദാലാണ്, ദാല് അധിക ക്ലാസുകളിലും പ്രത്യേകം പറയാറുണ്ട്, ദാലും സ ഒക്കെ. فبدل الذين ظلموا ظ ظ ظلموا ظلموا الا ظ فبدل الذين ظلموا قولا قولا غير قولا قولا الا قاف തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് قاف ചെറുനാക്കിന്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് അത് അതിന്റെ മഖ്റജ് قولا തൻവീന് ശേഷം غ غين തൊണ്ടയുടെ മുകൾ ഭാഗം വെളിവാക്കി ഉച്ചരിക്കണം മണിക്കാതെ വെളിവാക്കണം قولا غير الذي غير الذي قيل لهم قي قيل لهم فانزلنا نونين اوكتماكي منيكنم فانزلنا على الذين ظلموا على الذين على الذين ظلموا ظلموا ظلموا الا ضاد هبيل ترانا استعلاء اكثرمان നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. വ വ വലമു റിജുസൻ, റിജ് ജീമിനെ ഖൽഖല ചെയ്യണം, ശരിക്കും അത് കേൾക്കണം, റിജ് റിജിസമ്മിന, തൻവീനു ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. റിജുസമ്മിനസ്സമ, ഇനി മിനസ്സമാഇ, സമാ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിനസ്സമാഇ ബിമാ കാനു യഫ്സുഖൂൻ, യഫ്സുഖൂൻ, യഫ്സുഖൂൻ, ആയത്തിൻ്റെ അവസാനത്തിലൊക്കെ മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അള്ളാ ഈ രണ്ടായത്തൊന്നുകൂടെ ഓതാം.
وَإِذْ قُلْنَا ادْخُلُوا هَذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا

സൂറത്തുൽ ബഖറയിലെ 58-59 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. തജ്വീദ് നിയമങ്ങളനുസരിച്ചും പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: പീസ് റേഡിയോ മറ്റൊരു ശ്രദ്ധേയമായ പരിപാടിയിലേക്കാണ് പോകുന്നത്. പീസ് റേഡിയോ ഹൃദയ വസന്തം, പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സാരോപദേശം. മനുഷ്യ മനസ്സുകളിൽ മാറ്റത്തിന്റെ കുളിർ വീശുന്നു. ഇന്ന് ഹൃദയ വസന്തം പരിപാടിയിൽ സൂറത്ത് ഹൂദിലെ 61-ാമത്തെ ആയത്തിൽ സ്വാലിഹ് നബി അലൈഹിസ്സലാമിയുടെ സതുപദേശമാണ് സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ പ്രാർത്ഥന കേൾക്കും. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു ബഹുമാനനായ ജംഷീർ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസിൽ സൂറത്തുൽ ഹൂദിലെ 61-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സമൂദ് ഗോത്രത്തിലേക്ക്, സമൂദ് ജനതയിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം. സ്വാലിഹ് നബി സമൂദ് ഗോത്രത്തിൽ അവരുടെ ഇടയിൽ നിന്നു തന്നെ അവരുടെ പ്രവാചകനായി അള്ളാഹു അവരിലേക്ക് നിയോഗിക്കുകയും ആ പ്രവാചകൻ അവരുടെ ഇടയിൽ നടത്തിയ ദഅ്‌വ പ്രവർത്തനങ്ങളും ആ ജനതയുടെ പ്രതികരണങ്ങളും ഒക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് സൂറത്തുൽ ഹൂദിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇതിന് തൊട്ട് മുമ്പ് ആദ് സമുദായത്തിൻ്റെ അവസ്ഥയും അവരിലേക്ക് ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചതും ആദ് സമുദായത്തെ ആ പ്രവാചകൻ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും അതുവഴി പരലോക ഇഹലോക ജീവിത വിജയത്തിലേക്കും നിരന്തരം അവരെ ക്ഷണിച്ചെങ്കിലും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആ പ്രവാചകൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും അതിലൂടെ വിജയം പ്രാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അവസാനം ധിക്കാരത്തിൻ്റെ മാർഗം സ്വീകരിക്കുകയും വതിൽക ആദുൻ, അതാണ് ആദ് സമുദായം. ജഹദൂബി ആയാത്തി റബ്ബിഹിം, അവർ അവരുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി നിഷേധിച്ചു. വഅസൗ റുസുലഹു, അവരിലേക്ക് വന്ന പ്രവാചകൻ ഹൂദ് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചു. അള്ളാഹു ഇവിടെ പ്രയോഗിച്ചത് എല്ലാ അമ്പിയാക്കളെയും അവർ ധിക്കരിച്ചു. വത്തബഉ അംറ കുല്ലി ജബ്ബാരിൻ അനീദ്, എല്ലാ ധിക്കാരികളും മർക്കടമുഷ്ടിക്കാരുമായ സ്വേച്ഛാധിപതികളുമായ ആളുകളുടെ കൽപ്പന അവർ പിൻപറ്റുകയും ചെയ്തു. അവരിലേക്ക് സന്മാർഗത്തിൻ്റെ വെളിച്ചവുമായി വന്ന, നല്ല ഉപദേശങ്ങളുമായി വന്ന ഹൂദ് നബി അലൈഹിസ്സലാമിനെ സ്വീകരിക്കാതെ അതിൻ്റെ മറുഭാഗത്തു നിന്ന കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന, വെറുപ്പ് പ്രചരിപ്പിക്കുന്ന, വിദ്വേഷം പരത്തുന്ന, തോന്നിയാസങ്ങളുടെയും മിച്ചകളുടെയും കൂടെ സഞ്ചരിക്കുന്ന ധിക്കാരികളും സ്വേച്ഛാധിപതികളുമായ കുതന്ത്രക്കാരുടെ കൽപ്പനകളെയാണ് ആദ് സമുദായം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേൽ അയക്കപ്പെട്ടു എന്ന് ഖുർആൻ ഇതിൻ്റെ മുമ്പുള്ള വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വഉതുബിഉ ഫീ ഹാദിഹി ദുനിയ, അവരുടെ ഈ നിലപാടിന് പ്രതിഫലമായി തിരിച്ചു അള്ളാഹുവിൽ നിന്ന് അവർക്ക് കിട്ടിയത്. വഉതുബിഉ ഫീ ഹാദിഹി ദുനിയ ലഅനതൻ, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ശാപം. വയൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലും അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശാപം. കാരണം എന്താണ്? അലാ ഇന്ന ആദൻ കഫറൂ റബ്ബഹും, അവർ അവരുടെ റബ്ബിനെ നിഷേധിച്ചു കളഞ്ഞു, നന്ദികേട് കാണിച്ചു. അല ബുഅദൻ ലിആദ് ഖൗമി ഹൂദ്, ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയായ ആദ് അവർക്ക് വിദൂരത, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ എത്ര ദൂരയായിപ്പോയി എന്ന് ഖുർആൻ അവരുടെ പരിണിതിയെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഈ സൂറത്തിൽ ആദ്യം നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയിൽ നടത്തിയ ദഅവത്തും ആ ജനതയുടെ അവസ്ഥയും അവരുടെ പ്രതികരണങ്ങളും അവരെ തൂഫാനിലൂടെ നശിപ്പിച്ചതും, അതിനുശേഷം ഈ ആദ് സമുദായത്തിൻ്റെ അവസ്ഥയും അവരുടെ ധിക്കാരങ്ങളും അവരുടെ നന്ദികേടും അവരുടെ ദുർനടപ്പും കാരണം ഏഴു രാത്രിയും എട്ടു പകലും നീണ്ടു നിൽക്കുന്ന കൊടുങ്കാറ്റിനാലും പേമാരിയാലും കൊടുങ്കാറ്റിലൂടെ അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളാഹു നമ്മളെ മറ്റു വചനങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി 61-ാമത്തെ വചനത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. വഇല സമൂദ്, സമൂദ് ജനതയിലേക്ക് നാം നിയോഗിച്ചു, അള്ളാഹു നിയോഗിച്ചു. അഖാഹും അവരുടെ സഹോദരൻ സ്വാലിഹ്, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ. എന്താ സ്വാലിഹ് നബി എന്നിട്ട് ചെയ്തത്? ഖാല, സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഇഅബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. മാ ലക്കും നിങ്ങൾക്കില്ല തന്നെ, മിൻ ഇലാഹിൻ ഒരു ദൈവവും, ഇലാഹിൽ നിന്ന് ആരാധ്യരിൽ നിന്ന്, ഗൈറുഹു അവനല്ലാതെ, അള്ളാഹുവല്ലാതെ നിങ്ങൾക്ക് ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം, ഇഅബുദുല്ലാഹ, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഹുവ അവൻ, അള്ളാഹു, അൻശഅക്കും അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അൻശഅയുൻഷി എന്നാണ് സൃഷ്ടിക്കുക, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അൻശഅക്കും മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാകുന്നു. വസ്തഅമറക്കും ഫീഹ, വസ്തഅമറക്കും ഫീഹ, എന്നിട്ട് അവൻ നിങ്ങളെ വളർത്തുകയും ചെയ്തു, സൃഷ്ടിച്ച് വളർത്തി എന്നിട്ട് അവൻ നിങ്ങളവിടെ അധിവസിപ്പിച്ചു. ഇസ്തഅമറ, വസ്തഅമറക്കും, നിങ്ങളെ അവൻ അവിടെ അധിവസിപ്പിക്കുകയും ചെയ്തു. ഫസ്തഗ്ഫിറൂഹു ഫ, അതിനാൽ നിങ്ങളുടെ സ്രഷ്ടാവ് അള്ളാഹുവായതിനാൽ, നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചവൻ അള്ളാഹുവായതിനാൽ, നിങ്ങളെ സംരക്ഷിക്കുന്നതും നിങ്ങൾക്ക് എല്ലാം നൽകുന്നതും അള്ളാഹുവായതിനാൽ, ഫസ്തഗ്ഫിറൂഹു, നിങ്ങളവനോട് പാപമോചനം തേടുക, നിങ്ങളവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഫസ്തഗ്ഫിറൂഹു, അള്ളാഹുവിനോട് നിങ്ങൾ പശ്ചാത്തപിക്കുക. സുമ്മ, പിന്നീട് തൂബൂ ഇലൈഹി, അവനിലേക്കു നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക, തൗബ ചെയ്യുക. സുമ്മ പിന്നെ തൂബൂ, നിങ്ങൾ തൗബ ചെയ്യുക, ഇലൈഹി അവനിലേക്ക്, ഇന്ന തീർച്ചയായും, റബ്ബീ എൻ്റെ റബ്ബ് എൻ്റെ രക്ഷിതാവ്, ഖരീബുൻ മുജീബ് അടുത്തു തന്നെയുള്ളവനും, ഖരീബ് അടുത്തു തന്നെയുള്ളവനും, മുജീബ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാകുന്നു, മുജീബ് ഉത്തരം നൽകുന്നവനുമാകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദായിൻ പ്രദേശത്ത്, അതായത് തബൂക്കിൻ്റെയും മദീനയുടെയും ഇടയിലുള്ള മദായിൻ എന്ന ദേശത്താണ് ഈ സമൂദ് ഗോത്രം താമസിച്ചിരുന്നത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ പറ്റും. വലഖദ് അർസൽന, തീർച്ചയായും നാം നിയോഗിച്ചു, ഇലാ സമൂദ്, സമൂദിലേക്ക് സ്വാലിഹ് നബിനെ. സമൂദ് ഗോത്രം, വഹും അല്ലദീന കാനു യസ്കുനൂൻ, സെക്കൻഡ് യസ്കുനർ, താമസിക്കുന്നവരായിരുന്നു. മദായിൻ, മദായിനിൽ, മദായിൻ എവിടെയാണ്? ബൈന തബൂക്ക് വൽ മദീന, ഇന്നുള്ള മദീനയുടെയും തബൂക്കിൻ്റെയും ഇടയിലുള്ള മദായിൻ പ്രദേശത്താണ് ഈ സമൂദ് ഗോത്രം താമസിച്ചിരുന്നത്. അള്ളാഹു ആദ് സമുദായത്തിനെ നശിപ്പിച്ചു കളഞ്ഞതിന് ശേഷമാണ് പിന്നീട് സമൂദ് ഗോത്രം ഉണ്ടായി വരുന്നത്. വഖാനു ബഅദ ആദിൻ, അവർ ആദ് സമുദായത്തിന് ശേഷമുള്ളവരായിരുന്നു. അങ്ങനെ അള്ളാഹു അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് പ്രവാചകനെ നിയോഗിക്കുകയാണ്. ഫബഅത്ത് അള്ളാഹു മിൻഹും, അവരിൽ നിന്ന് തന്നെ, അതാണ് അഖാഹും, അവരുടെ സഹോദരൻ, ആ പ്രവാചകൻ വന്നിട്ട് ഫഅമറഹും, അവരോട് കൽപ്പിക്കുകയാണ്, ബി ഇബാദത്തില്ലാഹി വഹദ, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. കാരണം എന്താ, ലാ ഷരീക ലഹു, അള്ളാഹുക്ക് ഒരു ഷരീക്കുല്ല, ഒരു പങ്കാളില്ല. അൽ ഖാലിഖ്, അള്ളാഹുവാണ് സ്രഷ്ടാവ്. അർ റാസിഖ്, അന്നം നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിൽ ഇപ്രകാരം പറഞ്ഞത്, ഹുവ അൻശഅകും മിനൽ അർളി, അവനാണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച് അധിവസിപ്പിച്ചത്, വളർത്തിയത്, സൃഷ്ടിച്ചു വളർത്തി. കാരണം സൃഷ്ടിച്ച അള്ളാഹ് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ഭൂമിയിൽ സൃഷ്ടിച്ചു, ഭൂമിയിൽ വളർത്തിക്കൊണ്ടുവരുന്നു. മനുഷ്യർക്ക് വളരണമെങ്കിൽ കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, ശ്വസിക്കാൻ വായു വേണം, ഒക്കെ വേണം. അതൊക്കെ ഇവിടെ ഒരുക്കി വച്ചു അള്ളാഹു. ആ ഒരുക്കി വച്ചതിനാൽ തന്നെ, ആ ഒരുക്കി വച്ചത് ഉപയോഗപ്പെടുത്തിയാണ് ഈ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും താമസിക്കുന്നത്. അവരെ അധിവസിപ്പിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് വിനീത വിധേയരായി താഴ്മയോടുകൂടി അവനെ അനുസരിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്ന് കാര്യകാരണസഹിതം സ്വാലിഹ് നബി അലൈഹിസ്സലാം ഈ സമൂദ് ഗോത്രത്തിനെ പഠിപ്പിക്കുകയാണ്. കാരണം അള്ളാഹു സൃഷ്ടി ആരംഭിച്ചത് ഇബ്തദഅ ഖൽഖകും മിൻഹ, മണ്ണിൽ നിന്നാണ്. കാരണം അള്ളാഹു ആദം നബിനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ് അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ മനുഷ്യരെ അള്ളാഹു എന്ത് ചെയ്തു, ഈ ഭൂമിയിൽ തലമുറകളായി ഈ ഭൂമിയിൽ അധിവസിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ സ്വാഭാവികമായും മനുഷ്യരെന്നുള്ള നിലക്ക്, നമ്മുടെ ഇടയിലൊക്കെ നമുക്കൊക്കെ വന്നുപോയിട്ടുള്ള പാപങ്ങളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുമ്പോൾ അവൻ നമുക്കത് പുറത്ത് മാപ്പാക്കിത്തരും, നമ്മളോട് കൂടുതൽ കരുണ കാണിക്കും, നമുക്ക് ഇപ്പോൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വവും അനുഗ്രഹവും ഖൈറും അള്ളാഹു നൽകും. അതാണ് ഇവിടെ സ്വാലിഹ് നബി അലൈഹിസ്സലാം ആദ്യം ഓർമ്മിപ്പിച്ചത്, നിങ്ങളുടെ സ്രഷ്ടാവ് അള്ളാഹുവാണ്, നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത് അള്ളാഹുവാണ്, നിങ്ങളെ ഭൂമിയിൽ വളർത്തുന്നവൻ അള്ളാഹുവാണ്. ഇതൊക്കെ അള്ളാഹ് നൽകുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമായി ബറക്കത്തുള്ളതായി മാറാനും അതിനോടുള്ള നന്ദിയുമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അതുമാത്രമല്ല, അവനോട് നമ്മൾ ഇസ്തിഗ്ഫാറുകൾ, പാപങ്ങൾ പുറത്തു തരാൻ പ്രാർത്ഥിക്കുകയും ചെയ്ത് കൂട്ടിയ തിന്മകളിൽ നിന്ന് ഖേദിച്ച് ഇനിയൊരു തിരിച്ചുപോക്ക് ആ തെറ്റുകളിലേക്കുണ്ടാവില്ല എന്നുള്ള പ്രഖ്യാപനവും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. കാരണം ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് തൊട്ടടുത്തുള്ളവനും അതേപോലെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനുമാണ് എന്ന് വളരെ വ്യക്തമായി ഇവിടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള വ്യക്തത സ്വാലിഹ് നബി നൽകുകയാണ് ഒരൊറ്റ ആയത്തിൽ. അല്ലെ, ഈ ഒരൊറ്റ ആയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ അള്ളാഹു നമ്മളെയും പഠിപ്പിച്ചിട്ടുള്ളത് നോക്കൂ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അള്ളാഹുവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, വളരെ ഉച്ചത്തിൽ വേണോ അതോ മനസ്സിലാണോ? അപ്പോൾ വളരെ ഉച്ചത്തിലും അല്ല, എന്നാൽ മനസ്സിലും അല്ല, ചെറിയ ശബ്ദത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ മര്യാദയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹു ഒരു ചെവി കേൾക്കാത്തവനൊന്നും അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്തിലൂടെയും ഇതേ ആശയം അള്ളാഹു പഠിപ്പിച്ചു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ ഫലിയസ്തജീബൂലി വല്യുമിനു ബി ലഅല്ലഹും യർശുദൂൻ. നബിയെ, വഇദാ സഅലക, നിന്നോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ അടിമകൾ മനുഷ്യർ, അന്നി എന്നെപ്പറ്റി, അള്ളാഹിനെക്കുറിച്ച് എങ്ങനെ ദുആ ചെയ്യണം, അള്ളാഹ് എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ, ഫ ഇന്നി ഖരീബ്, അവരോട് പറയുക ഞാൻ തീർച്ചയായും ഞാൻ അള്ളാഹു കരീബുൻ അവരുടെ തൊട്ടടുത്തുണ്ട്, സമീപസ്ഥനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അള്ളാഹുവിൻ്റെ കേൾവിയും കാഴ്ചയൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഉജീബു ദഅവത്തദ്ദാഇ, അത് മാത്രമല്ല ഉജീബു, ഞാൻ ഉത്തരം ചെയ്യും. ദഅവത്തദ്ദാഇ, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനക്ക്. ഇദാ ദഅൻ, അവൻ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ഈ ആയത്ത് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹു നമ്മുടെ തൊട്ടടുത്ത് പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം ചെയ്യും, പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇതേ ആശയം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിർ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒന്നുകൂടെ വ്യക്തമാക്കി, അള്ളാഹുവല്ലാത്തവർ ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ആരെ, അള്ളാഹുവല്ലാത്ത ആരോടെങ്കിലും വിളിച്ചു ദുആ ചെയ്താൽ, അള്ളാഹുവല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവരാരും കേൾക്കുകയില്ല. വലൗ മസ് സമിഉ, ഇനി കേൾക്കും എന്ന് നിങ്ങൾ ഏതെങ്കിലും നിലക്ക് സ്ഥാപിക്കാൻ ശ്രമിച്ച് തലകുത്തി മറിഞ്ഞാലും, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയും ഇല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അന്ത്യദിനത്തിൽ അവർ നിങ്ങളുടെ ശിർക്കിനെ നിഷേധിക്കുകയും ചെയ്യും. അപ്പോൾ സൂറത്തുൽ ഫാത്തിറിലെ ആയത്തിൽ അള്ളാഹു വളരെ വ്യക്തമാക്കി, അള്ളാഹു മാത്രമാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ, അള്ളാഹുവല്ലാത്തവർ പ്രാർത്ഥന കേൾക്കില്ല. ഇവിടെയും അള്ളാഹു പറഞ്ഞു, ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് തൊട്ടടുത്തുള്ളവനും പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനുമാണ്. സൂറത്തുൽ ബഖറയിലും അള്ളാഹു ഓർമ്മപ്പെടുത്തി, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ, എൻ്റെ അടിമ നിന്നോട് എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ തൊട്ടടുത്തുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായൊരു വിഷയമാണ് ഈ സൂറത്തുൽ ഹൂദിലെ ഈ 61-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മദാഇൻ ദേശത്തേക്ക് അള്ളാഹു നിയോഗിച്ച, മദാഇൻ ദേശത്ത് താമസിച്ചിരുന്ന സമൂദ് ജനതയിലേക്ക് അള്ളാഹു നിയോഗിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളാണ് ഈ വിഷയത്തിൽ, ഈ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയം പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഹൂദിൻ്റെ 61-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിലുള്ള ആശയം, ഈ ഓർമ്മപ്പെടുത്തൽ നമുക്ക് ലോകം അവസാനിക്കുന്ന വരെയുള്ള മുഴുവൻ ജനതക്കുമുള്ള മാർഗദർശനവും ഈ വിഷയത്തിലെ ഓർമ്മപ്പെടുത്തലുമാണ്. നമുക്കും നമ്മളോടുകൂടിയാണ് ഇത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അള്ളാഹുവാണ് നമ്മളെ ഭൂമിയിൽ അധിവസിപ്പിച്ചത്, അവനാണ് നമ്മളെ പിന്നെ നമ്മളെ ഉപജീവനം നൽകുന്നത്. അതുകൊണ്ട് അവനോട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, അവനിലേക്ക് നമ്മൾ തൗബ ചെയ്യണം. നമ്മുടെ ദുആ കേൾക്കാൻ സമീപസ്ഥനായി, അതിനുത്തരം ചെയ്യാൻ കഴിവുള്ളവനായി ഏകനായ അള്ളാഹു മാത്രമാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വിഷയം മനസ്സിലാക്കി ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുക. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. പീസ് റേഡിയോ ഹൃദയവസന്തത്തിൽ ഇന്ന് സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ പ്രാർത്ഥന കേൾക്കും. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാനീയനായ ജംഷീർ സുലാഹി.
2: വിശ്വപ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
3: أعوذ بالله من الشيطان الرجيم.

റേഡിയോയിൽ ഇനി മനപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 406-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 406-ാമത്തെ പേജിന്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം

തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ലാ പറയുന്നത്.
3: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഹുവ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഹുവ അല്ലാഹു അല്ലദീ ഹുവ അല്ലാഹു.
2: നോക്കൂ, ഈ ആയത്തിലെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഹ ശേഷം അല്ലാഹു ഹ ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹ എന്നുള്ള ആ ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഈ ആയത്തുകൾ സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്.
3: വല്ലാഹു അല്ലദീ ഹുവ അല്ലാഹു അല്ലദീ
2: അല്ലദി, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല അല്ലദി.
3: ലാ ഇലാഹ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ലാ ഇലാഹ ഇല്ലാഹു,
2: അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം.
3: ഇല്ലാഹു ആലിമുൽ ഗൈബി, ആലിം
2: ഐന് തൊണ്ടയുടെ മധ്യഭാഗം.
3: ആലിമുൽ ഗൈബി അൽ ഗൈബ് ഗൈൻ, ആലിമുൽ ഗൈബി ഗൈന്
2: തൊണ്ടയുടെ മുഗൾ ഭാഗമാണ്.
3: ആലിമുൽ ഗൈബി എന്ന് പറയരുത്, ആലിമുൽ ഗൈബി വശ്ശഹാദ വശ്ശഹാദ.
2: ഇവിടെ വശ്ശഹാദത്തി എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ തഅന് സുക്കൂൻ, ഹഇൻ്റെ ശബ്ദമാണ് വരിക.
3: വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവർ റഹ്മാൻ,
2: ഹുവ ഹ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഹുവ
3: ഹുവർ റഹ്മാനുർ റഹീം,
2: അർ റഹ്മാൻ അർ റഹീം.

റാഇനെ തക്രീർ എന്ന ആ സിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം. അർറഹ്മാനുർ റഹീം എന്നല്ല, ഹുവർ റഹ്മാനുർ റഹീം ഇങ്ങനെ ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്, അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത് ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽമലികു, അൽമലികു അൽ മലിക് അല്ല, അൽ മലിക്കു, മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്. അൽ മലിക് അല്ല, അൽ മലിക്, അൽ മലിക്കുൽ ഖുദ്ദൂസ് ഖാഫ്, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. അൽ ഖുദ്ദൂസു സലാം, അസ്സലാമുൽ മുഅ്മിൻ, അസ്സലാമുൽ മുഅ്മിനു, അൽ മുഅ്മിനു, അൽ മുഅ്മിനുൽ മുഹൈമിൻ, അൽ മുഅ്മിനു, മുഅ്മിന് അല്ല, അൽ മുഅ്മിനു. ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്, എന്നാൽ ഖൽഖല വരാൻ പാടില്ല. അൽ മുഅ്മിനു അല്ല, അൽ മുഅ്മിനു, മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ, തൊണ്ടയുടെ താഴെ ഭാഗം, മുഹൈമിൻ. അൽ അസീസു, അൽ അസീസ്, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ, മുതകബ്ബിർ, റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ, സുബ്ഹാനല്ലാഹി, സുബ്ഹാ, ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ, അമ്മ, മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ, യുശ്രികൂൻ, ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ. അടുത്ത ആയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, ഹുവല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഹ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ. ഹുവല്ലാഹ്, ഹുവല്ലാഹ് എന്ന് പറയരുത്, ഹുവല്ലാഹുൽ ഖാലിഖ്, അൽ ഖാലിഖ്, ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, ഖാഫ് അതിൻ്റെയും മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അൽ ഖാലിഖ് രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഖാലിഖ് എന്നല്ല. അൽ ഖാലിഖു, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ, അൽ ബാരിഉ, ഹംസ, അൽ ബാരിഉ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ, മുസ സ്വാദ് ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ, മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ, റാഇനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ, ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹു ഹ, അൽ അസ്മാഉ ഉ, എല്ലാം തൊണ്ടയുടെ താഴെ ഭാഗമാണ്, കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന, അൽ ഹുസ്ന, അൽ ഹു, ഹു തൊണ്ടയുടെ മധ്യഭാഗം, അൽ ഹുസ്ന എന്ന് പറയരുത്. യുസബ്ബിഹു ലഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, യുസബ്ബിഹു, ഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, വൽ അർലല, വൽ അർദ്, വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം. ഐനും ഹാഉം തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ഇൻഷാഅല്ലാ ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാൻ.

0: المؤمن المهيمن العزيز الجبار المتكبر. سبحان الله سبحان الله عما يشركون. هو الله الخالق البارئ المصور. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: അൽഹംദുലില്ലാ, സൂറത്തുൽ ഹഷർ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറാ. സ്വാദാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹഷറിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിസ് അബ്ദുൽ ഷക്കൂർ.
3: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാ, നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്തുമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം.

الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا

تيسر من الهدي فمن لم يجد فصيام ثلاثة أيام في الحج وسبعة إذا

0: بالحق وإنك لمن المرسلين.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തറങ്ങും, ചിലപ്പോൾ 10 സൂക്തറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണ് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നൂനു സാക്കിനവ തെന്മീനിൻ്റെ നിയമങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൽ 4 നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇൽഹാർ 6 അക്ഷരങ്ങൾ, ഹാവ് ഹാവ് ഐന് ഗൈന് ഹാവ് ഹംസ. ഉദാഹരണം, അൻഅംത, കുഫുവൻ അഹദ് പോലെയുള്ള സ്ഥലങ്ങൾ. പിന്നെ ഇദ്ഗാം ബിഗുന്ന, മീമ് നൂന് വാവ് യാ, ഹബലും മിം മസദ്. പിന്നെ ഇദ്ഗാം ബിലാഗുന്ന, ലാമ് റാ, വലം യക്കുല്ലഹു, ഹുദല്ലിൽ മുത്തഖീൻ. അപ്പോൾ ഇൽഹാറ് 6 അക്ഷരം, ഇദ്ഗാം ബിഗുന്ന 4 അക്ഷരം, ഇദ്ഗാം ബിലാഗുന്ന 2 അക്ഷരം, പിന്നെ ഇഖ്ലാബ് 1 അക്ഷരം, ബാ, അംബിയ പോലെയുള്ള സ്ഥലങ്ങൾ. ഈ 4 നിയമങ്ങളുടെയും അക്ഷരങ്ങൾ ഏതാണ് എന്ന് കൃത്യമായി നമ്മൾ ഓർത്തിരിക്കണം. അത് മനസ്സിൽ വളരെ ഉറപ്പിച്ച് സംശയം ഉണ്ടാകാത്ത നിലക്ക് ഈ അക്ഷരങ്ങൾ നമ്മളെ മനസ്സിൽ ഓർമ്മയിലുണ്ടായിരിക്കണം. ഇത് പറയാൻ കാരണം, ഇനി ഒരു നിയമം മാത്രമേ ഉള്ളൂ. ആ നിയമത്തിന് ഇഖ്ഫാ എന്നാണ് പറയുക, ഇഖ്ഫാ. അത് 15 അക്ഷരങ്ങളാണ്. അതായത് ഇൽഹാറിൻ്റെ 6, ഇദ്ഗാം ബിഗുന്ന 4, 6, 4, 10, ബിലാഗുന്ന 2, 10, 2, 12, ഇഖ്ലാബ് 13. ബാക്കി 15 അക്ഷരങ്ങൾക്കും ഒരൊറ്റ നിയമമാണ്. അപ്പോൾ ആ 15 അക്ഷരങ്ങൾ ഏതാണ് എന്ന് കാണാതെ പഠിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ പ്രായോഗികമായി മറ്റൊരു എളുപ്പവഴിയുണ്ട്. അതായത് ഈ 4 നിയമങ്ങളുടെ ഇൽഹാറ്, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാഗുന്ന, ഇഖ്ലാബ്, ഇതിൻ്റെ 4 അക്ഷരങ്ങൾ കൃത്യമായി ഓർത്തു വച്ചാൽ ഇതല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങൾ എല്ലാം ഇഖ്ഫ ആണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മറ്റുള്ള അക്ഷരങ്ങൾ മുഴുവൻ പഠിച്ചു വച്ചാൽ അതല്ലാത്ത അക്ഷരങ്ങളെല്ലാം ഇഖ്ഫ ആണ് എന്ന് മനസ്സിലാക്കുക. അതിന് ഒരു ഉദാഹരണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയമത്തിൻ്റെ ഒരു ഉദാഹരണം ആ നിയമത്തിൻ്റെ കൂടെ തന്നെ നമ്മളെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അതിനെളുപ്പം മിൻ ശരി തന്നെയാണ്. കാരണം സൂറത്തുൻ നാസിലും ഫലക്കിലും ഒക്കെ വന്നിട്ടുള്ള മിൻ ശരി, നൂൻ ഉച്ചരിക്കുന്നത് പോലെ ഉച്ചരിക്കുകയും മൂക്കിലൂടെ ശബ്ദം ഒരു മൂളം മൂളക്കൽ പുറത്തേക്ക് വരികയും ചെയ്യുക. മേശരി, ഇത് 15 അക്ഷരങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ്. അതൊന്ന് പറയാം. താ, നൂൻസാക്കിനക്ക് ശേഷം താ വന്നാൽ ഇഖ്ഫ ആണ്. ഉദാഹരണം, അൻതും മീൻശരി. രണ്ട് കലിമത്തിലുള്ള ഉദാഹരണം, ലൻ തനാലുൽ ബിർറ. ഒരു കലിമത്തിൻ്റെ ഉദാഹരണം, യൻതഹു. തൻവീൻ്റെ ഉദാഹരണം, ജന്നാതുൻ തജിരി. പോരാ, ജന്നാതുൻ കഴിഞ്ഞിട്ട് അവിടെയാണ് ഇഖ്ഫാന്റെ മണിക്കൽ വരേണ്ടത്.

0: جيم من جبال അതായത് നൂന് ഉച്ചരിക്കുന്നത് പോലെ കൊണ്ടുവരിക. നൂന് ഉച്ചരിക്കുമ്പോൾ നമ്മളെ നാവിൻ്റെ അറ്റം പല്ലിൻ്റെ മുകൾ ഭാഗത്ത് തട്ടുകയാണ്. നൂൻ ഒന്ന് ഉച്ചരിച്ച് നോക്കൂ. ആ നാവിൻ്റെ അറ്റം മുകളിൽ തട്ടുകയാണ്. അപ്പം മുകളിൽ തട്ടരുത്, തട്ടാൻ ഇങ്ങനെ അടുത്ത് വരിക, എന്നിട്ട് മൂക്കിലൂടെ ശബ്ദം വരും ചെയ്യാം. അതായത് മിൻ ശരി എന്നല്ല, മറിച്ച് ശരി. മനസ്സിലായില്ലേ? ശരി പറഞ്ഞാട്ടെ.
1: അയ്യോ,
0: രണ്ട് കലിമത്തിൽ മീൻ ജിബാലിൻ,
1: മീൻ ജിബാലിൻ,
0: മീൻ ജിബാലിൻ എന്നല്ല മീൻ.

0: فأنجى
1: فأنجيناه
0: പിന്നെ രണ്ട് തൻവീൻ വന്നത് ഐനുൻ ജാരിയ
1: ഐനുൻ ജാരിയ
0: ദാലിൻ്റെത്.

0: ഇനി ബാക്കി അക്ഷരങ്ങൾ ഒരു സൂറത്ത് ഓതി പഠിച്ചതിന് ശേഷമാക്കാം ഇൻഷാ അല്ലാഹ്. അത് അടുത്ത എപ്പിസോഡിൽ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: വായിക്കുന്ന സമയങ്ങളിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെടേണ്ട വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളും ആയത്തുകളും പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്ന പാരായണ പഠനം പരിപാടിയിൽ അവതരിപ്പിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.
5: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്തു അൽ ഖസസ് മുതൽ സൂറത്തു അർ-റൂം 30 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്-ഷെയ്ഖ് അബ്ദുള്ള അൽ മത്രദ്.